0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 31 വെള്ളിയാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 15 അവിട്ടം നക്ഷത്രം. പ്രശസ്ത തത്വചിന്തകനായ സോറൻ കീർക്കെഗാർഡ് പറഞ്ഞൊരു വാചകമുണ്ട്, ജീവിതം മനസ്സിലാക്കേണ്ടത് പുറകോട്ട് നോക്കിയാണ്, എന്നാൽ അത് ജീവിച്ചു തീർക്കേണ്ടത് മുന്നോട്ട് നോക്കി മാത്രമാണ്. നമ്മുടെ പഴയ അനുഭവങ്ങളും തെറ്റുകളും ഒക്കെ നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തരാനുള്ള പാഠങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അവിടെ തന്നെ തങ്ങി നിൽക്കരുത്. ആ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച അറിവുമായി പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് തന്നെ നടക്കുക. കാരണം യഥാർത്ഥ ജീവിതം കിടക്കുന്നത് നമ്മുടെ മുന്നിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് കർക്കിടക മാസം 15-ാം തീയതി. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ കാണ്ഡത്തിലേക്ക് കടക്കുകയാണ്, സുന്ദരകാണ്ഡം. പ്രതിസന്ധികളിൽ തളരാത്ത മനക്കരുത്തിന്റെ പ്രതീകമായ ഹനുമാൻ സ്വാമി ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടെത്തുന്ന ഭാഗമാണ് ഇത്. ജീവിതത്തിൽ കടുത്ത നിരാശയിലാണ്ടു പോകുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെ വലിയൊരു വെളിച്ചം നൽകുന്ന വരികളാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. കല്യാണരൂപൻ രാമചന്ദ്രൻ തന്നെയുടെ കല്യാണമായ ചരിത്രങ്ങൾ കേൾക്കിയാൽ സീതാദേവിയുടെ ദുഃഖമകറ്റാൻ ഹനുമാൻ സ്വാമി രാമകഥ പാടുന്ന വരികളാണ് ഇത്. രാമ രാമ പ്രഭു, രാമ രാമ പ്രഭു, രാമചന്ദ്ര പ്രഭു, രാമഭദ്ര പ്രഭു. ലങ്കയിലെ അശോകവനത്തിൽ രാക്ഷസിമാരുടെ നടുവിൽ ഇനി ജീവിതമില്ല എന്ന് കരുതി ജീവൻ ഒടുക്കാൻ പോലും തുനിയുന്ന സീതാദേവിയുടെ മുന്നിലേക്കാണ് ഹനുമാൻ സ്വാമി കടന്നു ചെല്ലുന്നത്. ദേവിയുടെ ദുഃഖം മാറ്റാൻ ഹനുമാൻ ആദ്യം ചെയ്യുന്നത് മരക്കൊമ്പിലിരുന്ന് മനോഹരമായി ശ്രീരാമന്റെ കഥകൾ പാടുകയാണ്, കല്യാണ ചരിത്രങ്ങൾ പാടുകയാണ്. ആ രാമനാമ ശ്രവണം കേട്ടതോടെ സീതാദേവിയുടെ ഉള്ളിലെ സകല നിരാശകളും മാറി പ്രത്യാശയുടെ വലിയൊരു വെളിച്ചം തെളിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ സങ്കടങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ കറുത്ത ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചം ഉറപ്പായും ഉണ്ടാകുമെന്ന വലിയ പാഠമാണ് ഈ വരികൾ നൽകുന്നത്. നല്ല ചിന്തകളും ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു വലിയ മാനസിക വിഷമങ്ങളെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുവാൻ നമുക്ക് സാധിക്കും. നിരാശകളുടെ അശോകവനങ്ങളിൽ ഉരുകുന്ന മനസ്സുകൾക്ക് പ്രത്യാശയുടെ മന്ത്രമാകട്ടെ ഈ വരികൾ. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഉള്ളിലേക്ക് പോസിറ്റീവായ ചിന്തകളെ ആവാഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നല്ല ചിന്തയോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ധീരനായ വിപ്ലവകാരികളിൽ ഒരാളായ ഉദ്ധം സിംഗ് ലണ്ടനിലെ പെൻറ്റൺ വില്ലേജ് ജയിലിൽ വെച്ച് ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ടത് 1940 ജൂലൈ 31-ാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറെ ലണ്ടനിൽ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ഉദ്ധം സിംഗ് വെടിവെച്ച് കൊന്നിരുന്നു. മാതൃഭൂമിയുടെ അഭിമാനം കാക്കാൻ ജീവനർപ്പിച്ച അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വ ദിനം രാജ്യം ആദരവോടെ സ്മരിക്കുന്നു. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വിഖ്യാത എഴുത്തുകാരൻ മുൻഷി പ്രേംചന്ദ് ജനിച്ചത് 1880 ജൂലൈ 31-ാണ്. ഉത്തർപ്രദേശിലെ വാരണാസിക്കടുത്തുള്ള ലംഹിയിലാണ് അദ്ദേഹം ജനിച്ചത്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം, ഗ്രാമീണ ഇന്ത്യയിലെ ദാരിദ്ര്യം, ജാതി വ്യവസ്ഥ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രധാന പ്രമേയം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹാരി പോട്ടർ പുസ്തക പരമ്പരയുടെ സ്രഷ്ടാവും വിഖ്യാത ബ്രിട്ടീഷ് എഴുത്തുകാരിയുമായ ജെ കെ റൌളിംഗ് ജനിച്ചത് 1965 ജൂലൈ 31-ാണ്. കടുത്ത ദാരിദ്ര്യത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ അവർ തന്റെ ഭാവനയിലൂടെ സൃഷ്ടിച്ച മാന്ത്രിക ലോകം ലോക സാഹിത്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ, ഹാരി പോട്ടർ എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ ജന്മദിനമായും പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ 31 തന്നെയാണ്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ നാസയുടെ 15 ദൗത്യത്തിലൂടെ വലിയൊരു നേട്ടം കൈവരിക്കപ്പെട്ടത് 1971 ജൂലൈ 31-ാണ്. ബഹിരാകാശ സഞ്ചാരികളായ ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ എന്നിവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി 4 ചക്രങ്ങളുള്ള ഒരു വാഹനം വിജയകരമായി ഓടിച്ചു. ചന്ദ്രന്റെ കൂടുതൽ ഭാഗങ്ങൾ വേഗത്തിൽ പര്യവേഷണം ചെയ്യാനും കൂടുതൽ പാറക്കഷ്ണങ്ങളും മണ്ണും ശേഖരിക്കാനും ശാസ്ത്രജ്ഞരെ സഹായിച്ചത് ഈ ബാറ്ററി വാഹനമാണ്. ദൃശ്യമാധ്യമ രംഗത്ത് സ്റ്റോപ്പ് മോഷൻ ആനിമേഷന്റെ ചരിത്രം മാറ്റിക്കുറിച്ച മോർഫ് എന്ന പ്രശസ്തമായ ക്ലേ ആനിമേഷൻ കഥാപാത്രം ആദ്യമായി BBC ടെലിവിഷനിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തിയത് 1977 ജൂലൈ 31-ാണ്. പ്ലാസ്റ്റിസിൻ കളിമണ്ണിൽ തീർത്ത ഈ ചെറിയ രൂപത്തിന്റെ കുസൃതികൾ കുട്ടികൾക്കിടയിലും വലിയ തരംഗമായി മാറി. പിൽക്കാലത്ത് വാലസ് ആൻഡ് ഗ്രോമിറ്റ്, ഷോൺ ദി ഷീപ്പ് തുടങ്ങിയ വിഖ്യാത ആനിമേഷനുകൾ വികസിപ്പിച്ച ആർട്ട്മാൻ ആനിമേഷൻസിന്റെ തുടക്കം ഇതിലൂടെയായിരുന്നു. തെക്കു കിഴക്കൻ ഏഷ്യൻ ചരിത്രത്തിൽ പുതിയൊരു രാജ്യം ജനിക്കാൻ കാരണമായ നിർണായകമായ മലയ ഉടമ്പടി ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒപ്പുവെക്കപ്പെടുന്നത് ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ച് മലയൻ സിംഗപ്പൂർ, സബ, സറാവാക്ക് എന്നീ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് ആധുനിക മലേഷ്യ എന്ന ഫെഡറേഷൻ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും നമ്മുടെ കാതുകളിൽ തേന്മഴയായി പെയ്യുന്ന പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ആവേശത്തിന്റെയും വികാരങ്ങളെ കേവലം വാക്കുകൾക്കപ്പുറം ഹൃദയത്തിലേക്ക് പകർന്നുകൊടുത്ത ശബ്ദമാന്ത്രികൻ. ഇന്ന് ജൂലൈ 31, സംഗീതലോകം ഒരിക്കലും മറക്കാത്ത ആ വലിയ ശബ്ദത്തിന്റെ ഓർമ്മ ദിനം. മുഹമ്മദ് റഫി 1924 ഡിസംബർ 24 ജനിച്ച് 1980 ജൂലൈ 31 തന്റെ 55 വയസ്സിലാണ് മുഹമ്മദ് റഫി സാഹിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഇന്നും മരണമില്ല. ഏതു ഭാവത്തെയും തന്റെ സ്വരലയങ്ങളിലൂടെ അനായാസം ഒപ്പിയെടുക്കാൻ മുഹമ്മദ് റഫിക്ക് കഴിഞ്ഞു. ബൈജു ബാവര എന്ന ചിത്രത്തിലെ ഭക്തിസാന്ദ്രമായ ഗാനങ്ങളിലൂടെയും ഗൈഡ് എന്ന ചിത്രത്തിലെ പ്രണയവും തത്വചിന്തയും നിറഞ്ഞ വരികളിലൂടെയും അദ്ദേഹം ശ്രോതാക്കളെ വിസ്മയിപ്പിച്ചു. ഒരു നടന്റെ ഭാവങ്ങൾക്കനുസരിച്ച് തന്റെ ശബ്ദത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്ന ആ കഴിവ് സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും സംഗീതത്തിൽ പുതിയ ശൈലികൾ എത്ര പിറന്നാലും ഇന്നും റഫി സാഹിബിന്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക ഔന്നിത്യമുണ്ട്. തിരക്കേറിയ ഈ ജീവിതത്തിനിടയിൽ ഒരല്പനേരം കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കൂട്ടനായി അദ്ദേഹത്തിന്റെ ആ ശബ്ദമല്ലാതെ മറ്റെന്താണ് വേണ്ടത്? പുതിയ തലമുറയിലെ ഗായകർക്കും സംഗീതജ്ഞർക്കും ഇന്നും ഒരു വലിയ പാഠപുസ്തകമാണ് മുഹമ്മദ് റഫിയുടെ ആലാപന ശൈലി. സംഗീതമുള്ളിടത്തോളം കാലം, സ്നേഹമുള്ളിടത്തോളം കാലം അദ്ദേഹം നമ്മുടെ ഇടയിലുണ്ടാകും. മധുരമായ ആ ശബ്ദത്തിന് മുന്നിൽ ഹൃദയപൂർവം പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സമതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: Info@7.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പൊതുജനങ്ങൾക്ക് നൽകേണ്ട സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ കലക്ടർ കെ സുധീർ പറഞ്ഞു. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമാനുസൃത സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാര്യക്ഷമവും സുഗമവും സുതാര്യവുമായ രീതിയിൽ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരാകണം. പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ രേഖപ്പെടുത്തിയ ബയോഡേറ്റയും സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങളും സഹിതമുള്ള അപേക്ഷ 7 AM ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ HSST ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം, ഹിന്ദി, അറബിക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യരായവർ August 14 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കല, കായിക, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, അസാമാന്യ ധൈര്യത്തിലൂടെ നടത്തിയ പ്രവർത്തനം എന്നീ മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന 6 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കുട്ടികളെ 6, 11 വയസ്സ്, 12, 18 വയസ്സ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായി തരംതിരിച്ച് ഓരോ വിഭാഗങ്ങളിലെയും ഓരോ കുട്ടിക്ക് പുരസ്കാരവും 25,000 രൂപ വീതവുമാണ് നൽകുക. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ പ്രത്യേക വിഭാഗമായി പുരസ്കാരത്തിന് പരിഗണിക്കാം. എങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച് അംഗീകരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ, പ്രശസ്തി പത്രങ്ങൾ, പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമുണ്ടെങ്കിൽ ആയതിന്റെ പകർപ്പ്, പ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന CD, പത്രക്കുറിപ്പുകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്താം. 2025 ജനുവരി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെയാണ് അവാർഡിന് പരിഗണിക്കുക. ഒരു തവണ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ച കുട്ടികളെയും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ചൈൽഡ് അവാർഡ് ഫോർ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയ കുട്ടികളെയും പരിഗണിക്കില്ല. അപേക്ഷ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, 2nd floor മുനിസിപ്പൽ കോംപ്ലക്സ്, റോബിൻസൺ റോഡ്, പാലക്കാട് 6780001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കുഴൽമന്നം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ PSC LD ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗത്തിൽപ്പെട്ട +2 പാസ്സായവർക്കാണ് അവസരം. OBC വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. പരമാവധി പ്രായപരിധി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 40 വയസ്സും OBC 37 വയസ്സുമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം 10 August വൈകിട്ട് 3 PM സമർപ്പിക്കണം. അപേക്ഷയുടെ മാതൃക ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പൽ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സുകളിൽ SC ST OBC വിഭാഗത്തിന് സീറ്റ് ഒഴിവ്. യോഗ്യത പ്ലസ് ടു, തത്തുല്യം, ഡിഗ്രി, SSLC, പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, TC എന്നിവയുടെ അസൽ രേഖകൾ സഹിതമെത്തി പ്രവേശനം നേടാം. പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ESI ആശുപത്രികളിൽ അല്ലെങ്കിൽ ഡിസ്പെൻസറികളിലേക്ക് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ താൽക്കാലികമായി ഡോക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC, സ്ഥിരം രജിസ്ട്രേഷൻ. പ്രതിമാസ വേതനം 63,440 രൂപ. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, സമുദായ സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം കോഴിക്കോട് മാങ്കാവ് പെട്രോൾ പമ്പിന് സമീപമുള്ള സായ് ബിൽഡിംഗിലെ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ 14 August രാവിലെ 11 മുതൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. മുട്ടികുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സയൻസ് വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിന് 11 August രാവിലെ 10:30 വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, ബയോഡേറ്റ സഹിതം മുട്ടികുളങ്ങര KAP 2nd Battalion സമീപമുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ഹാജരാകണം. കണ്ണാടി 2 Village റീസർവേ നമ്പർ 678 2.32 ഏക്കർ കനാൽ പുറമ്പോക്ക് ഭൂമിയിൽ 1 വർഷത്തേക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനുള്ള അവകാശം 10 August രാവിലെ 11 കണ്ണാടി 2 Village ഓഫീസിൽ ലേലം ചെയ്യും. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. 7 August രാവിലെ 11 വരെ സമർപ്പിക്കാം. വ്യവസ്ഥകൾ www.gecskp.ac.in ലഭിക്കും. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 fridges. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് July 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
8: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 to 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
9: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
10: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: അഹല്യ FM 90.4. It's rhythm of Palakkad.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

തണുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN cap സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
5: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
9: ഇളവയിൽ തൂകുന്ന ഈ പുലരികൾ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
11: 2.5 മിനിറ്റ് ഉള്ള ഒരു സാധനം ഇപ്പോ 47 seconds ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ 2.5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാരും വിചാരിക്കും ഷോർട്ട് വീഡിയോസിനെ കുറിച്ചാണോ പറയണേ, അല്ലെങ്കിൽ റീലിനെ കുറിച്ചാണോ പറയണേ എന്നൊക്കെ ചിന്തിക്കും. ഇത് റീലിന്റെ ഒരു ദൈർഘ്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ മനുഷ്യന്മാരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ലേ. ഈ അറ്റൻഷൻ സ്പാൻ എന്താന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്യുമ്പോഴോ ഒരാളുടെ വാക്ക് കേൾക്കുമ്പോഴോ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴോ ഫോൺ നോക്കാതെ മനസ്സ് വേറെ എങ്ങോട്ടും പോവാതെ പായാതെ അതിൽ മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്ന സമയം, അതാണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. 2004 ഏകദേശം 2.5 മിനിറ്റാണ് നമ്മുടെ മനുഷ്യന്മാരുടെ അറ്റൻഷൻ സ്പാൻ. ഈ ഡിജിറ്റൽ സ്ക്രീനിലൊക്കെ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 2.5 മിനിറ്റ് സമയത്തോളം നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും, നമ്മൾ വേറൊന്നും ആലോചിക്കാതെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് അത് വെറും 47 seconds ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ റീല് തീരുന്നതിന് മുന്നേ പോലും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് സ്വൈപ്പ് ചെയ്യാൻ റെഡിയാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒരു എക്സാമ്പിൾ ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു 30 seconds റീല് പോലും നമ്മളത് കണ്ട ആദ്യത്തെ കുറച്ച് നേരം കാണും, എന്നിട്ട് നമ്മളതങ്ങ് സ്വൈപ്പ് ചെയ്ത് വിടുകയാണ്, അടുത്ത റീലിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കും, 2 മിനിറ്റ് കഴിഞ്ഞാൽ ഫോൺ എവിടെയാണെന്ന് നോക്കും. സത്യമല്ലേ, ഒരു സിനിമ കാണുമ്പോൾ പോലും അതിൻ്റെ കൂടെ മറ്റൊരു സ്ക്രീൻ വേണം. ഇപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 10,000 പ്രാവശ്യമെങ്കിലും ഈ ഫോൺ നോക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ആരെങ്കിലും സംസാരിക്കുമ്പോൾ പോലും മുഴുവൻ കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ശ്രദ്ധയുടെ മസിൽ എന്ന് പറയുന്ന സംഭവം അതിനിങ്ങനെ പതിയെ ബലക്കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. 2004 2.5 മിനിറ്റ് ആയിരുന്ന അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ വെറും 47 seconds. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ നോക്കിയപ്പോഴത്തേക്കും 45 to 47 seconds വരെയാണെന്നാണ് കണ്ടത്. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, ഭാവിയിൽ ഫ്യൂച്ചറിൽ മുന്നിലെത്തുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിയുള്ള ആളല്ല, ഏറ്റവും കൂടുതൽ സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ചെറിയ ചലഞ്ചൊക്കെ ചെയ്യാം. ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കണം, 15 മിനിറ്റ് ഫോൺ മാറ്റി വെച്ചിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൽ മാത്രം ഒന്ന് മുഴുകി ഇരിക്കാനായിട്ട് നോക്കണം. ഒരു 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ്, ഒരു 15 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂല്ലയോ എന്ന് നമുക്ക് നോക്കാമല്ലോ. കാരണം ഇന്ന് ലോകത്ത് വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് ടാലൻറ്റ് മാത്രമല്ല, ഡിസ്ട്രാക്റ്റ് ആവാതെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളും ഒരു സൂപ്പർമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എഴുത്തോലയിലെ ഫസ്റ്റ് ട്രാക്കിലേക്ക് പോവാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഫോൺ മാത്രാണോ പ്രശ്നം, ഫോണാണോ വില്ലിനെന്നൊക്കെ ചോദിച്ചാൽ, ഫോൺ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റന്റ് ഏർജ് കൂടിയാണ്. ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ബസ് കാത്തു നിൽക്കുമ്പോൾ ഫോൺ, ബസ്സിൽ കയറിയ ഫോൺ, ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഫോൺ, സീറ്റ് കിട്ടിയില്ലെങ്കിലും ഫോൺ, ലിഫ്റ്റിൽ കയറുമ്പോൾ ഫോൺ, ഭക്ഷണം വരാൻ 2 മിനിറ്റ് വൈകിയാൽ ഫോൺ, എന്തെങ്കിലും ചെയ്യാതെ ഒരു നിമിഷം ഇരിക്കേണ്ടി വന്നാൽ നമ്മൾ മനുഷ്യന്മാരുടെയൊക്കെ കയ്യിൽ ഫോൺ ഉണ്ടാവും. കാര്യം ഫോൺ ഉപയോഗിക്കുന്നതല്ല, ഓരോ ചെറിയ ബോറടിയും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പഠിച്ചത് ഈ ഫോൺ എടുക്കുക എന്നതിലൂടെയാണ് അല്ലേ. അത് മാറ്റാൻ വെറും മോട്ടിവേഷൻ പോരാ, ഒരു നല്ല സിസ്റ്റം വേണം. ഞാനിങ്ങനെ വന്നിരുന്ന് പറഞ്ഞത് കൊണ്ട് അതൊന്നും മാറൂല, ചെറിയ ചെറിയ ശീലങ്ങൾ വേണം. ഞാനൊരിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരുന്നു ഈ പറഞ്ഞ പോലെ എന്തിനും ഫോൺ. ഒരാളോട് കുറച്ച് സമയം സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈ ഫോണിലേക്ക് പോകുന്ന പോലെ ഒരു തോന്നില്ല. അപ്പൊ മനഃപൂർവ്വമായിട്ട് നമ്മളത് മാറ്റി മാറ്റി കൊണ്ടുവരണം. ഇതിനിപ്പോ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ അങ്ങ് മാറ്റി വെക്കുക. ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധിച്ച് കഴിക്കാൻ ശ്രമിക്കണം. കേൾക്കുമ്പോൾ ചെറിയ കാര്യമല്ലേ, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും, പക്ഷേ ചെറിയ കാര്യമല്ല, അത് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ട്രെയിൻ ചെയ്യുന്ന ഒരു നല്ല എക്സസൈസ് ആണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി ഒരു ചെറിയ ടെസ്റ്റ് ചെയ്താലോ? രാവിലെ എഴുന്നേറ്റ ഉടനെ അലാമൊക്കെ ഓഫ് ചെയ്യാൻ ഫോൺ എടുത്തു, പിന്നെ സമയം നോക്കി, അതിനിടയിൽ ഒരു വാട്സപ്പ്, അത് മാത്രം നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വാട്സപ്പ് ഓൺ ചെയ്യും, ഇൻസ്റ്റാഗ്രാം തുറക്കും, ഒരു റീല് കാണും. ഒരു റീല് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ വീണ്ടും മറ്റൊന്ന് കാണും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 25 മിനിറ്റ്സ് ആണ് അപ്പൊ കഴിഞ്ഞത്. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ പറയുന്ന കാര്യം, അയ്യോ പിന്നെ സമയം കിട്ടിയില്ല, ലേറ്റായി അല്ലെ. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കൊരു ചെറിയ ഹാക്ക് കൊണ്ടുവരാം. രാത്രി ഫോൺ ചാർജ് ചെയ്യുന്നത് കട്ടിലിന്റെ അടുത്താവരുത്, മറ്റൊരു മുറിയിലാവണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ദിവസം മറ്റൊരാളുടെ സ്റ്റാറ്റസിലൂടെയോ നോട്ടിഫിക്കേഷനിലൂടെയോ അല്ല സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ ഓൺ മൂഡിലൂടെ വേണം തുടങ്ങാൻ. കാരണം കണ്ണ് തുറന്ന ഉടനെ ലോകം മുഴുവൻ എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രേക്കിംഗ് ന്യൂസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞും അവിടെ ഉണ്ടാകും. ഇൻസ്റ്റഗ്രാം റീൽസും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് അവിടെ ഉണ്ടാകും. പക്ഷെ ആ 5-10 മിനിറ്റിലെ മനസ്സിന്റെ സമാധാനം അത് തിരികെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങളുടേത് മാത്രമായിരിക്കണം, ലോകത്തിൻ്റെതായിരിക്കരുത്. ഇനി ഇതിലും രസമുള്ള 2 ചെറിയ ഹാക്സ് കൂടെ പറയാനുണ്ട്. ഒരു 10 മിനിറ്റ് റൂളും 20 മിനിറ്റ് റൂളും. ഇത് കേട്ടാൽ നിങ്ങൾ പറയുന്ന ഡയലോഗ് എനിക്ക് ഇപ്പോഴേ കേൾക്കാം, ഓ അത്രയുള്ളൂ 10 മിനിറ്റ് ആൻഡ് 20 മിനിറ്റ്, ഇതൊക്കെ സിമ്പിൾ അല്ലേ, അതെന്താണ് എന്ന് ഞാനൊരു അടിപൊളി പാട്ടിന് ശേഷം പറയാം. സ്റ്റേ ട്യൂൺഡ് ടു അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ പറഞ്ഞു വന്ന ലാസ്റ്റ് രണ്ട് ചെറിയ റൂളുകൾ. ആദ്യത്തേത് 20 മിനിറ്റ് റൂളാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നത് നോ സ്ക്രീൻ ടൈം. നോ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഫോണില്ല, റീലില്ല, നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു 20 മിനിറ്റ്. ആ മിനിറ്റ്, ആ സമയം നിങ്ങളുടെ മനസ്സിനൊരു വാമപ്പ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ റൂള് 10 മിനിറ്റ് റൂളാണ്. ഫോൺ എടുക്കണം, റീല് കാണണം എന്നൊരു ഏർജ് മനസ്സിൽ വന്നാൽ, എന്നൊരു തിടുക്കം, എന്നൊരു തിക്കുമുട്ടൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എടുക്കണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാമെന്ന് സ്വയം അറിയാം. പലപ്പോഴും 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ തോന്നൽ പതിയെ അങ്ങ് കുറയും. നമ്മളെ നിയന്ത്രിക്കുന്നത് ഫോണല്ല, ആ ഒരു നിമിഷത്തെ തോന്നലാണ്, ഈ പറഞ്ഞ ഇൻസ്റ്റന്റ് ഏർജസ് ആണ് എന്നെപ്പോഴും മനസ്സിലാക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷേ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ശ്രദ്ധ പതിയെ തിരികെ വരും. ഒരു പക്ഷേ 2004 ഉണ്ടായിരുന്ന ആ ശ്രദ്ധയുടെ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ എല്ലാ പാസ്റ്റും മറക്കേണ്ടതില്ല. ചില പാസ്റ്റുകൾ നമ്മളെ പിന്നോട്ടല്ല, വീണ്ടും ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് വന്ന വഴി മറക്കരുത് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനോട് ചേർത്ത് നമ്മൾ പറയുന്നത്. 2004 നമ്മുടെ അറ്റൻഷൻ സ്പാൻ, അതൊരു വർഷമല്ല, നമ്മുടെ മനസ്സ് ഒരിക്കലും എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ളതായിരുന്നു എന്നതിൻ്റെ ഒരു റിമൈൻഡറാണ്. അതുകൊണ്ട് ഇന്നത്തെ ചലഞ്ച് ഒന്നേ ഉള്ളൂ, റീൽസ് കുറച്ച് സ്ക്രോൾ ചെയ്യുക, ലൈഫ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഡോണ്ട് ജസ്റ്റ് വേക്ക് അപ്പ്, വേക്ക് യുവർ ഫോക്കസ് അപ് ടു.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷൻ ഡേ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
8: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
7: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

യഥാർത്ഥത്തിലുള്ള മഴക്കാലത്തിന്റെ കർക്കിടക മാസത്തിന്റെ ഫീല് തന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും കാര്യമായിട്ടുള്ള മഴയൊക്കെ ഉണ്ട്. ഇപ്പൊ രാവിലെ രാത്രി അങ്ങനെ സമയവും നേരവും കാലവും നോക്കാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ ഒരു ഒരു ഭംഗിയുണ്ട്, ഒരു കുളിർമയുണ്ട്. പതുക്കെ തണുപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നല്ല മഴക്കാലം വരാനായിട്ട് ഈ ജൂലൈ മാസം അവസാനം ആവേണ്ടി വന്നു അല്ലേ. കുഴപ്പമില്ല, കുറച്ച് വൈകിയാണെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാണെങ്കിലും മഴ പെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇന്നത്തെ അഹല്യ വിശ്വസ് ആരംഭിക്കുകയാണ്. അഹല്യ FM 90.4 ഇത് അഹല്യ വിശ്വസിനുള്ള സമയം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട്, നിങ്ങളുടെ വിഷസൊക്കെ അറിയിക്കാനായിട്ട്. അങ്ങനെ ജൂലൈ മാസം 31st ഏറെക്കുറെ ഈ മാസം അങ്ങ് അവസാനിച്ചു. ഇനിയിപ്പോ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡേ തീരാനായിട്ട്, ഈ ഒരു മാസം തീരാനായിട്ട്. 2026 എന്ന വർഷത്തിന്റെ ആദ്യത്തെ 7 പിന്നിടുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് 2026? നല്ലതാണോ മോശമാണോ ആ ഒരു കാര്യം ഇന്ന് വിളിക്കുമ്പോൾ പറയാനായിട്ട് മറക്കരുത്. എന്തായാലും ഞാൻ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യമാണ് ഈ 2026 ആദ്യത്തെ 7 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ രണ്ട് സെന്റൻസിലോ ഒക്കെ നിങ്ങൾക്ക് ഉത്തരം പറയാം. അതല്ല ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. നേരത്തെ എഴുത്തോലിയിൽ അഭിരാമി ഇങ്ങനെ മൊബൈൽ ഫോണിനെ കുറിച്ച്, മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണല്ല, മൊബൈൽ ഫോൺ മൊബൈൽ നെറ്റ്വർക്ക് അല്ലേ. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമെങ്കിലും മൊബൈൽ ഫോൺ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്ന അല്ലെങ്കിൽ വലിയൊരു കൗതുകത്തോടു കൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കൊക്കെ അല്ലെ. നമ്മളൊരു സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ചെയ്തപ്പോഴോ ഒക്കെ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി അന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏത് വർഷമാണ്, ഏത് കാലത്താണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിത്തരുന്നത്? എത്ര വർഷമായി നിങ്ങൾ ആ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്? അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ഇപ്പോൾ എന്നെ വിളിക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ കിട്ടിയിട്ട് എത്ര കാലമായി? ആ എത്ര കാലമായിട്ട് നിങ്ങൾ ആ നമ്പർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഏതാണ് അത്? നെറ്റ്വർക്ക്, ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്ര കാലമായി നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്? ഏത് വർഷം മുതലായിരുന്നു? ഏതാണ് നെറ്റ്വർക്ക്? അത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെക്കുറെ 16 ഞാനൊരു നമ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 10 ഒരു സെക്കൻഡറി നമ്പർ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ ഐഡിയ ആയിരുന്നു, അന്നൊക്കെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നല്ലോ. ഈ ഡോകോമ, ടാറ്റ എയർസെൽ, അങ്ങനെ കുറെ സംതിങ് നെറ്റ്വർക്ക് ഉണ്ട്. വോഡഫോൺ അല്ലേ, ഹച്ച് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വോഡഫോണൊക്കെ ആയിട്ട് മാറിയത്. പക്ഷേ ഇന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് മാത്രമേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ അന്ന് ഐഡിയൊക്കെ ആയിരുന്നു, പിന്നീട് അത് ഞാൻ BSNL ട്രാൻസ്ഫർ ചെയ്യുക, പോർട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്ര കാലമായി നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്? തുടങ്ങിയിട്ട് ഒപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിഷസ് കൂടെ അറിയിക്കാനായിട്ടുള്ള ഒരു ടൈം കൂടിയാണ് അഹല്യ വിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മഴക്കാലമൊക്കെയാണ്, എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എങ്കിലും വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക, വളരെ കെയർഫുള്ളായിട്ട് നടക്കുക, ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അധികം മഴയൊന്നും നനയാതിരിക്കുക. മഴയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ പുതുമഴ പെയ്യുമ്പോഴൊക്കെയാണ് മഴയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ ആ മഴയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അധികം മഴയൊന്നും കൊള്ളാതെ, പനിയൊന്നും പിടിപ്പിക്കാതെ, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പനിയൊന്നും പിടിക്കാതെ സേഫായിട്ട്, അപകടങ്ങളൊന്നും ഇല്ലാതെ, അസുഖങ്ങളൊന്നും ഇല്ലാതെ ഈ മഴക്കാലം തള്ളി നീക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വെള്ളിയാഴ്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇന്നൊരു വളരെ സന്തോഷമുള്ള ദിവസം കൂടിയായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ കോളേജ്, അതുപോലെ തന്നെ മറ്റ് സാറ്റർഡേ സൺഡേ അവധിയുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും സൂപ്പർ ആയിട്ടുള്ളൊരു ദിവസമാകട്ടെ, ഒരു നല്ലൊരു ഡേ ആവട്ടെ, നല്ലൊരു ഫ്രൈഡേ ആവട്ടെ. ജുമാ മുബാറക് വിഷസൊക്കെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഓക്കെ, സമയം 8 കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയിട്ടുണ്ട്? 6 ആയിട്ടുണ്ട്. 8 കഴിഞ്ഞ് 6 ആകുമ്പോൾ അഹല്യ വിഷസിലെ ആദ്യത്തെ പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ TVയിൽ അനന്തഭദ്രം സിനിമ കണ്ടു.
നല്ലൊരു മൂവിയാണ്, കിടിലൻ ഒരു മൂവിയാണ്, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു മൂവി, ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എനിക്ക് വീണ്ടും വീണ്ടും എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് അനന്തഭദ്രം. അതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് അഹല്യ വിഷസിലൂടെ നിങ്ങളുടെ കാതോരം ആദ്യമായിട്ട് എത്താൻ പോകുന്നത്. നല്ല കുറേ പാട്ടുകൾ ഞാനിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പലരും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നുണ്ട്, തമിഴ് പാട്ടുകളാണ് കൂടുതലും പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ തമിഴ് പാട്ടൊന്നും എടുത്തിട്ടില്ല, പക്ക മലയാളം പാട്ടാണ്, നല്ല കുറേ പാട്ടുകളാണ്. അതിലാദ്യത്തെ പാട്ട് അനന്തഭദ്രം എന്ന ചിത്രത്തിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എൻജോയ് ചെയ്യാം അഹല്യ വിഷസിലൂടെ. Так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
7: 1962.
8: മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ഹലോ.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: ശില്പ.
8: ശില്പ ഒറ്റപ്പാലം. ശില്പ ടീച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിയാണോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട്?
9: ഹാപ്പിയാണ്.
8: അടുത്ത ദിവസങ്ങളിൽ അവധിയുടെ ഹാപ്പിയല്ല, അത് വേറെ എന്തെങ്കിലും സന്തോഷമാണോ?
9: ഇല്ല, ഫ്രൈഡേ ഒരു സന്തോഷം. രണ്ടു ദിവസം
8: ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7 മാസങ്ങൾ?
9: 7 മാസം വേഗം ഓടിപ്പോയി. ഇത്ര പകുതി കഴിഞ്ഞു. പകുതി കഴിഞ്ഞു എന്നുള്ള, അതെ
8: അതെ, പകുതിയിൽ അധികം കഴിഞ്ഞിരിക്കുന്നു.
9: അധികം കഴിഞ്ഞു, അതെ. അതിന്റെ ഒരു ഇതുണ്ട്, അത്രയ്ക്ക് ആയില്ല, ഇനിയിപ്പോ ഇനി അധികം ഇല്ല എന്നുള്ള ഒരു ഇത്.
8: ഇത് എവിടേക്കായി പോകുന്നത്? അങ്ങനെ ചിന്തിക്കുന്നു.
9: അതെ അതെ അതെ. ഈ ജൂലൈ മാസം കൊറേ ഫുൾ വർക്കിംഗ് ഡേ ആയിരുന്നു, പക്ഷെ ചെടപടയത് കഴിഞ്ഞു.
8: ഫുൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, ബിസി ആയതുകൊണ്ടാ.
9: അതെ.
8: ഓക്കെ. അപ്പോ ശില്പ പറയൂ, ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ ഒരു സിം കയ്യിൽ കിട്ടിയിട്ട് എത്ര കാലം?
9: ഈ ഫോണ് മേടിച്ചിട്ട് അധികം ആയിട്ടില്ല.
8: എപ്പോഴാണ് കിട്ടിയത്?
9: എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് 2011.
8: ഏറെക്കുറെ എനിക്കും ആ സമയത്താണ് കിട്ടിയത്.
9: അപ്പൊ അത് കീബോർഡ്, കീപാഡ് ഫോണ്, നോക്കിയുടെ
8: ഫോൺ,
9: ക്ലാസിക് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരുന്നു.
8: എങ്ങനെയായിരുന്നു അത്? സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ അതോ ആരെങ്കിലും തന്നാണോ?
9: അല്ല, അത് മാരേജ് ഫിക്സ് ചെയ്യണ സമയത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക്
8: തന്നു.
9: അങ്ങനെ കിട്ടിയതായിരുന്നു.
8: ഓക്കെ ഓക്കെ. അതിലേതായിരുന്നു ആദ്യമായിട്ട് സിം ഇട്ട?
9: അത് ഐഡിയയുടെ സിം ആയിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ ആ നമ്പർ അല്ല ഉപയോഗിക്കുന്നത്, ഇപ്പൊ വേറെ നമ്പർ ഉപയോഗിക്കുന്നത്.
8: നിലവിലപ്പോ എത്ര?
9: ഇത് ഉള്ളത് ഇതൊരു 14 വർഷമായി.
8: ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെ ആ ഒരു വലിയൊരു ഓർമ്മയുണ്ടല്ലേ ഈ സിമ്മുമായി ബന്ധപ്പെട്ട്.
9: അതെ അതെ.
8: ഓക്കെ. അപ്പൊ ശില്പ, ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
9: ഇന്ന് നമ്മുടെ സുരേഷ് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മകൻ ഋഷി, ഋഷികുട്ടന്റെ ഇന്നത്തെ 5-ാം പിറന്നാളാണ്. അപ്പോ മോന് ഒരു അടിപൊളി ദിവസം വിഷ് ചെയ്യുന്നു. പിന്നെ അതേപോലെ ബർത്ത്ഡേസ് ആരെങ്കിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഡേ. അതെ, ആശംസകൾ. പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ശുഭദിന ആശംസകൾ.
8: താങ്ക് യു സോ മച്ച് ശില്പ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. ശില്പയാണ് വിളിച്ചത്. സുരേഷ് കൃഷ്ണൻകുട്ടി ചേട്ടൻ മോൻ ഋഷി മോൻ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. അപ്പോ നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
8: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഇളയോടി വിളക്കത്രക്കളം ഭാസ്കരം
8: ചേട്ടാ. എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
7: സുഖമായിട്ട് പോകുന്നുണ്ട്.
8: സുഖമായിട്ട് പോകുന്നു. മഴയൊക്കെ ആയത് കാരണം നടക്കാനൊക്കെ പോകുന്നുണ്ടോ?
7: പോകുന്നുണ്ട്, പോകുന്നുണ്ട്. എന്ത് മഴയല്ല, എന്ത് വന്നാലും നടത്തും ഞാൻ മറക്കൂല.
8: അതാണ്, എന്തൊക്കെ സംഭവിച്ചാലും പ്രളയം വന്നാൽ പോലും ഞാൻ നടക്കും അല്ലേ?
7: തീർച്ചയായിട്ടും, ആരോഗ്യം നമ്മൾ സൂക്ഷിക്കണല്ലോ.
8: തീർച്ചയായിട്ടും, നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ അല്ലേ?
7: തീർച്ചയായിട്ടും.
8: ഓക്കെ, അപ്പൊ നന്നായിട്ട് നടക്കണം, നല്ല ഫുഡൊക്കെ കഴിക്കണം കേട്ടോ.
7: ഓ, ഉണ്ട് ഉണ്ട്, കഴിക്കുന്നുണ്ട്. ഞാൻ സില്ലി പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു,
8: ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ്. ഓക്കെ, അപ്പോ പറയു ചേട്ടാ, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7 മാസങ്ങൾ?
7: 7 മാസങ്ങൾ ഞാൻ പോയത് അറിഞ്ഞില്ല,
8: പോയതറിഞ്ഞില്ല.
7: പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു 5 മാസല്ലേ ഉള്ളൂ.
8: 5 മാസം കൂടെ ഉള്ളൂ,
7: അത്രേ ഉള്ളൂ. ഇതാ പറയുമ്പോഴേക്കും വർഷം കൊണ്ടായി പോകും.
8: നല്ലതായിരുന്നു 2026 ഈ 7 മാസം.
7: വലിയ കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ പ്രശ്നമൊന്നും അല്ല. ഞാൻ എന്ത് വന്നാലും തരണം ചെയ്ത് പോന്നാളാ.
8: ഓക്കെ, അതാണ്, എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യമാണ്.
7: അതെ, നേരിടാനുള്ള ഒരു കരുത്തുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൂട്ടാക്കില്ല.
8: എങ്ങനെയാ കരുത്ത് കിട്ടിയാന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും.
7: കരുത്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും മനസ്സൊരിക്കലും തളരരുത്. എന്ത് വന്നാലും നമ്മൾ, ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. പിന്നെ നമ്മൾ എന്ത് വന്നാലും നമ്മൾ നേരിടാനുള്ള കരുത്തുണ്ടാവണം. മനസ്സ് ധൈര്യം വേണം,
8: മനസ്സിൽ ധൈര്യം വേണം.
7: ധൈര്യം ഒരിക്കലും പെടരുത്.
8: ഓക്കെ, അടിപൊളി.
7: ധൈര്യം കിട്ടി കഴിഞ്ഞാൽ നമ്മള് ഒരു രോഗിയായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് കൂടെ മാറും.
8: അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും നേരിടാനുള്ള ഒരു ആർജവം നമുക്ക്
7: ആർജവം ഉണ്ടായിരിക്കണം. അതെ,
8: അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ടും ലൈഫിലേക്ക് തിരിച്ചു വന്ന് അടിപൊളിയായിട്ട് പോകുന്നത്.
7: ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് ഘട്ടങ്ങൾ താണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്.
8: ഓക്കെ, എല്ലാവർക്കും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ?
7: അതെ അതെ അതെ. നമ്മൾ നോക്കുമ്പോ നമ്മളൊന്നുമല്ല, നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്
8: നമ്മുടെ ചുറ്റിലുമുണ്ട്. തീർച്ചയായിട്ടും,
7: ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അവരൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും അല്ലാന്ന് തോന്നിപ്പോ.
8: ഓക്കെ, അപ്പോ ഭാസ്കരൻ ചേട്ടൻ എത്ര കാലമായി ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്?
7: ഞാന് ഏറെക്കുറെ എനിക്ക് വലിയൊരു ഓർമ്മ നിൽക്കുന്നില്ല, എന്നാലും ഒരു 2008-7 ഞാൻ പൈണിയിൽ കുറച്ചു കാലം 2 വർഷം പൈണിയിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അവിടുന്നാണ് ഞാൻ റിലയൻസ് എന്ന് പറഞ്ഞ ഫോണാണ് ഞാൻ ആദ്യം
8: ഫോണാണ് വാങ്ങിച്ചത്.
7: അതിന് സിമ്മൊന്നും അല്ല, അവരുടെ തന്നെയാണ്
8: സിമ്മായിരുന്നു.
7: സിമ്മായിരുന്നു. അത് ഞാൻ കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് പിന്നെ ഞാനത് മാറ്റിയിട്ട് പിന്നെ വേറെ ഫോൺ എടുത്തു. പിന്നെ അതില് ഐഡിയ സിം ഇട്ടു. പിന്നെ ഞാൻ വന്നിട്ട് എയർടെൽ ഇട്ടു. ഇതൊന്നും നമ്മുടെ ഭാഗത്തേക്ക് ടവർ കിട്ടുന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാനിപ്പോ മറ്റേ ജിയോയിലേക്ക് മാറിയിട്ട് ഇപ്പൊ ഒരു അല്ല വന്ന് വന്ന് വന്ന
8: പുതുക്കത്തി ജിയോ വന്നിട്ട്.
7: അതെ അതെ, അപ്പൊ എടുത്തു തന്നെയാണ് ഞാൻ എടുത്തത്. ഇപ്പൊ ഇന്നവരെ അതന്നെ
8: ഉപയോഗിച്ചുകൊണ്ടിരിക്കണേക്കാണ്.
7: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സുനിലിനും കേട്ടോ
8: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
10: ഹലോ,
8: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
8: ആരാണ്? എവിടെ?
10: ആരാധ്യ.
8: കുട്ടി സുഖമായിട്ട് പോകുന്നോ? എലപ്പുള്ളി. ഓക്കെ, സുഖമാണ് അല്ലേ? നാളെയും മറ്റന്നാളും സ്കൂൾ അവധി ആയതുകൊണ്ട് അതിന്റെ സന്തോഷമുണ്ടോ? ആ, കൊറച്ചുണ്ട് അല്ലേ? മഴയൊക്കെ കാരണം രാവിലെ സ്കൂളിൽ പോവാൻ മടിയുണ്ടോ?
10: ഇല്ല,
8: സ്കൂളിൽ പോണതാണ് ഇഷ്ടം. ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ ഇപ്പോഴും? കറണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്കൂളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പഠിക്കുകയും ചെയ്യാം. പിന്നെ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാറൊക്കെ ഉണ്ടോ?
10: മഴയത്ത് കളിക്കില്ല, മഴ ഇല്ലെങ്കിൽ കളിക്കും.
8: എന്തൊക്കെയാ കളിക്കുക ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട്?
10: ഗ്രൗണ്ടില് സ്കിപ്പിംഗ് കളിക്കും.
8: പിന്നെ
10: പിന്നെ ഒരു റോബ് പാടി തരും, അത് കളിക്കും.
8: ഓക്കെ, അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ടല്ലേ.
10: പിന്നെ ഇഷ്ടമുള്ളത് കളിക്കും, ബിസ്ക്കറ്റ്, ഐസ് വാട്ടർ, തൊട്ടാവുട്ട്.
8: ഇതൊക്കെ എനിക്ക് പുതിയ പുതിയ പേരുകളാണ് കേട്ടോ, അതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, ഇതൊക്കെ പുതിയ കളികളാണല്ലേ? പഴയതാണോ? ഓക്കെ, അപ്പോ ആരാധ്യക്കുട്ടി പറയൂ, എങ്ങനെയുണ്ട് 2026? ഇത്രയും മാസങ്ങൾ എങ്ങനെയുണ്ട്?
10: കുഴപ്പമില്ല,
8: തരക്കേടില്ലല്ലേ. ഓക്കേ, അപ്പൊ പറയൂ, മൊബൈൽ ഫോൺ ഉണ്ടോ സ്വന്തമായിട്ട്? ഇല്ല. എന്തായിരുന്നു? ആ ഫിഫ്ത്ത് അല്ലേ എത്തിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടാവുക അല്ലേ? ആ ഓക്കെ. അപ്പൊ പിന്നെ വീട്ടുകാരുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ആരാധ്യ മോളായിരുന്നു. ആരാധ്യ മോൾക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെ മണ്ടത്തരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
11: ഹലോ,
8: ഗുഡ് മോർണിംഗ്. ആരാണ്? പ്രജിത്ത്. ഫ്രം
11: പൊൽപ്പുള്ളി.
8: പൊൽപ്പുള്ളി. പൊൽപ്പുള്ളിക്കാരൊക്കെ എന്ത് പറയുന്നു പ്രജിത്ത്?
11: സുഖമായിട്ട്
8: പോകുന്നു അല്ലെ? മഴയൊക്കെ ഉണ്ട് പൊൽപ്പുള്ളിയില്?
11: പേര്
8: മഴയാണ് അല്ലേ?
11: അതായത് നമ്മുടെ പാർക്ക് ഏരിയയിലൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ കല്ലൂട്ടൊക്കെ വീണ്ടല്ലോ സൗണ്ട്.
8: ആ കൊറേ കാലം മഴയില്ല, മഴയില്ല എന്ന് പറഞ്ഞ് മഴയെ പ്രാകിയതല്ലേ? മഴ
11: അങ്ങനെയല്ല. മഴ എന്ന് പറയുന്ന സംഭവം ഇത് കുറച്ച് മോർണിംഗ്, അതായത് എല്ലാവർക്കും വർക്കിന് ഇറങ്ങുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആ സമയത്താണ് നല്ല മഴ. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ടൗണ് കഴിഞ്ഞു, ഞാൻ മണ്ണാർക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴയില്ല. അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ കല്ലടിക്കൂടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മഴ
8: നല്ല മഴയായിരിക്കും. ചെയ്യാൻ പറ്റില്ല, പ്രകൃതിയുടെ കാര്യമാണ്, നമ്മള് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ.
11: ഓക്കെ,
8: മഴ പെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സൗകര്യത്തിന്
11: മഴയുടെ കാര്യം പറഞ്ഞപ്പോ മഴ കാര്യം പറഞ്ഞതാണ്. ഒരു കാരണവശാലും എന്താ പറയാ, ശപിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ, പ്രാകാനൊന്നും നമ്മൾ ആളല്ല.
8: അപ്പൊ
11: അതെന്തെങ്കിലും ഇല്ല, ജീവനില്ല, വെള്ളമില്ലെങ്കിലും ഇല്ലല്ലോ.
8: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ പ്രജിത്ത് പറയൂ, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7 മാസങ്ങൾ?
11: 2026 ആദ്യത്തെ 7 മാസം നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വേഗം കടന്നുപോയ പോലെ ഒരു ഫീൽ.
8: കഴിഞ്ഞ
11: അതെ അതെ കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുറച്ച്, അതെനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് ഏജ് അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ സ്റ്റൈല് മാറുമ്പോഴും നമുക്ക് തോന്നുമായിരിക്കാം. ചില ആളുകൾക്ക് അത് എന്താ പറയാ വളരെ ഡിലേ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം പോയി എന്നുള്ളത് തന്നെ പറയാം. 7 മാസം കാരണം ഫുൾ ടൈം നമ്മള് എന്തെങ്കിലുമൊക്കെ ജോലികൾ, അതായത് എണീറ്റ മുതല് അല്ലെങ്കിൽ ഈവനിങ് ഉറങ്ങുന്ന വരെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ചൊരു വർഷമാണ് ഈ വർഷം. കാരണം ഞാൻ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ വീട് ഇപ്പോ ഇരിക്കുന്ന വീടിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പം അങ്ങോട്ട് പോക്കും അവിടുന്ന് വരലും രാവിലെ ആ റൊട്ടീനായിട്ട് അത് പോകും. ദെൻ വന്നു നമ്മുടെ ദൈനംദിന പരിപാടികൾ കഴിഞ്ഞു ഓഫീസിലേക്ക് ഇറങ്ങും. ഓഫീസ് എത്തിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 5:30 അല്ലെങ്കിൽ 6 മണി വരെ, പിന്നെ ബൈ ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ഭയങ്കരമായിട്ടുള്ള സംഭവം, മകനെ സ്കൂളിൽ ചേർത്തി, കഴിഞ്ഞ വർഷം സ്കൂളിൽ ചേർത്തിട്ടുണ്ട്.
8: അപ്പൊ
11: അതിന്റേതായിട്ട് രാവിലെ ഹറിബറിയാണ് എല്ലാവരുടെയും. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പോയ പോലെ ഒരു ഫീൽ.
8: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ഇനി ചോദിക്കാനുള്ളത് മൊബൈൽ ഫോൺ, ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് സിം വാങ്ങിച്ചിട്ട് എത്ര വർഷമായി, എത്ര എപ്പം മുതലാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്?
11: ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ CUG മുമ്പ് UGSM അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ടെലികോം ഡയറക്ട് തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ടാറ്റ ഇൻഡികോം എന്ന് പറയുന്നൊരു സംഭവം, ടാറ്റ ഇൻഡികോം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന്റെ എന്താ പറയാ ആ ഫോണോട് കൂടിയിട്ടുള്ള ഒരു സംഭവം. അന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാൻ നല്ല വില കൊടുത്തിട്ടാണ് മേടിച്ചത്. അപ്പോ ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ ആണ് തോന്നുന്നത്, 2004-2005 മുതൽ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്.
8: അന്ന് മുതൽ നാല്,
11: അതെ ആദ്യത്തെ നമ്പർ 18 9249371145. അപ്പം അത് എന്റെ എന്താ പറയാ ആദ്യത്തെ നമ്പറാണ്. അത് കഴിഞ്ഞു അത് ഓട്ടോമാറ്റിക് ആയിട്ട് കാലഹരണപ്പെട്ടു. അടുത്ത ഐഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക്, അന്ന് ഐഡിയ കുറെ
8: കൂടി
11: ആ സമയത്ത് നോക്കിയയുടെ 1100 എന്ന് പറയുന്ന വലിയൊരു
8: ഫേമസ് ആയിട്ടുള്ള മൊബൈൽ അല്ലേ?
11: അതെ അതെ, അങ്ങനെ ആയിട്ടില്ല. അപ്പം ആ 1100 എന്ന് പറയുന്ന സംഭവം ഒരു കല്ല്, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു മൊബൈൽ. അപ്പം അതിനകത്ത് അതായിരുന്നു ഉപയോഗിച്ച്. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഓരോ കാലഘട്ടങ്ങൾ ഗൾഫിലൊക്കെ പോയി. അപ്പൊ പിന്നെ ആ സമയത്ത് നമ്പർ ഇവിടുത്തെ മാറി,
8: കാലാന്തരത്തിൽ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തു അല്ലേ?
11: അതെ അതെ, തിരിച്ചു വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഡീമോണൈസേഷൻ മണി, അതായത് പൈസയുടെ സംഭവങ്ങളൊക്കെ മാറി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ആധാർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം സിം, ഞാൻ ഉപയോഗിച്ച സിം കട്ടായി പോയി. ഇപ്പൊ ഒരു 8 വർഷമായിട്ട് ഒരു നമ്പർ
8: ഉപയോഗിക്കുന്നുണ്ട്.
11: ആ നമ്പറാണ് ഇപ്പം ഞാൻ
8: ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രജിത്ത് ഇന്ന് ആർക്കാണ് വിശേഷം അറിയിക്കാനുള്ളത്?
11: എല്ലാവർക്കും എല്ലാവർക്കും. അപ്പൊ മഴയെ സ്നേഹിച്ച് വർക്കൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്നവർക്ക്, അതുകൂടാതെ മഴയെ അവഗണിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർ,
8: അല്ലെങ്കിൽ
11: എല്ലാവരും ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സൂപ്പർ ആയിട്ടിരിക്കട്ടെ.
8: താങ്ക് യു, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അതെ, ഇപ്പൊ മഴയാണെന്ന് പറഞ്ഞ് മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ മഴ വന്നിട്ടും നല്ല മഴ പെയ്യുമ്പോഴും ആ മഴയെ അവഗണിച്ച് ജോലിക്ക് പോകുന്നവരെ സമ്മതിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. ഓക്കെ, പ്രജിത്തിനും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
12: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്, ആരാണ്?
12: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
8: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി, സുഖമായിട്ടിരിക്കുന്നു അൻസാറെ?
12: നല്ല
8: വർത്താനം അല്ലേ. കരുനാഗപ്പള്ളിയിൽ മഴയൊക്കെ ഉണ്ടോ? മഴ കുറവാണോ? മഴയില്ല. ഓക്കെ, അപ്പൊ അൻസാർ പറയൂ, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7 മാസങ്ങൾ? നല്ലതായിരുന്നോ?
12: എന്തോ
8: 2026 ആദ്യത്തെ 7 മാസങ്ങൾ, ഈ കഴിഞ്ഞ 7 മാസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, നല്ലതായിരുന്നോന്ന്?
12: ഓ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമായിരുന്നു.
8: ആഹാ, അപ്പൊ അതുകൊണ്ട് അത്ര അങ്ങനെ നല്ലതായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ അൻസാർ വേറൊരു കാര്യം ചോദിക്കട്ടെ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് എത്ര കാലായി?
12: മൊബൈൽ ഫോണാ? മൊബൈൽ ഫോൺ നമ്മൾ 2015 മുതൽ.
8: 2015 മുതൽ ഒരു 10-11 വർഷമായിട്ടുള്ളു അല്ലേ? ഓക്കെ, അന്ന് എടുത്ത നമ്പർ തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? മാറ്റിയോ?
12: അല്ല,
8: മാറ്റി
12: അല്ല, മാറ്റി
8: ഇടയ്ക്കൊക്കെ മാറ്റാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനല്ലേ?
12: ആശംസകള് വി മുഹമ്മദ് വടക്കേവാഞ്ഞൂര്, ബഷീർ ആലത്തൂര്,
8: ഓക്കെ,
12: പിന്നെ സന്തോഷ് നടക്കാവ്, ആനന്ദ വിലാനൂർ, കണ്ണൂർ.
8: ഓക്കെ, എല്ലാവർക്കും ആശംസ അറിയിക്കാം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. അൻസാറിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ ഗാനം വരുന്നു. എൻജോയ് ചെയ്യാം.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
8: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
9: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡ്

0: വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്താൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും എന്നത്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
2: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. അഹല്യ വിശ്വസുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഗുഡ് മോർണിംഗ്, ഞാൻ ബാലചേട്ടനാണ്. ഓട്ടോ
3: ഓട്ടോ ബാലചേട്ടൻ ഫ്രം ചിറ്റൂർ അല്ലേ?
4: അതെ അതെ.
3: കുറെ നാളായി സംസാരിച്ചിട്ട്, എവിടെയായിരുന്നു?
4: ഞാൻ അമ്മയ്ക്ക് സുഖമില്ല, കിടപ്പായില്ല.
3: ആണോ, അതിന്റെ തിരക്കായി പോയി അല്ലേ?
4: അതിന്റെ അപ്പൊ കഴിഞ്ഞ ജൂലൈ 20 അമ്മ മരിച്ചു.
3: അമ്മ മരിച്ചു. ഓക്കെ.
4: അപ്പൊ ഡെയിലി അവിടെ വരുന്നതുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോകല്ല, ഓട്ടോ ഒന്നും ഓടിക്കുന്നില്ലല്ലോ.
3: ഓട്ടോ ഓടിക്കുന്നില്ല, അപ്പൊ അതിന്റെ തിരക്കായത് കൊണ്ടാണ് വിളിക്കാതെ. എല്ലാം ഓക്കെ ആയോ? എല്ലാ ചടങ്ങുകളും കഴിഞ്ഞോ?
4: ചടങ്ങ് നാളെ സഞ്ചയനം. തിങ്കളാഴ്ച ഇവിടെ പാമ്പാടി പോയി എല്ലാം കഴിക്കും.
3: ഓക്കെ ഓക്കെ. അപ്പൊ ബാലൻ ചേട്ടാ പറയൂ, എങ്ങനെയുണ്ട് 2026?
4: 2026 അമ്മടേതാണ് എനിക്ക് ഏറ്റവും വലിയ
3: വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ?
4: കാരണം അമ്മ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു. അമ്മ എല്ലാ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അമ്മ ഞാൻ കിടക്കാൻ വിചാരിച്ചില്ല.
3: എന്താ പറയാ, നമ്മള് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങൾ. മനുഷ്യന്മാരുടെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ചിലതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവാനേ ഉള്ളൂ അല്ലേ? നമുക്കിപ്പോ എനിക്കിത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഓരോ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുന്ന, അത്രയും ഒരു സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോവാന്ന് പറയുന്നത് ഈസി അല്ല. അത് പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിന്ന് മാഞ്ഞു പോവില്ല എല്ലാ വിഷമങ്ങളൊന്നും. പിന്നെ ഈ കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയും പോലെ, കുറെ കഴിയുമ്പോ അത് മായ്ക്കാൻ മായ്ക്കുമായിരിക്കും. ഓക്കെ, സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ഓക്കെ ആവും.
4: ഓക്കെ
3: ഓക്കെ. അപ്പോ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഇനി ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. എല്ലാവിധ നന്മകളും നേരെയാണ് കേട്ടോ. ഹലോ, ഓട്ടോ ബാലൻ ചേട്ടനാണ് വിളിച്ചത്. ചില സമയത്ത് നമുക്ക് എന്താ പറയാനറിയില്ല, ചില റിയാലിറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാനൊക്കെ എളുപ്പമായിരിക്കും, പക്ഷേ എന്താ പറയുക, അത് ഇപ്പോൾ ഓരോ വേദനയും ഓരോ വിഷമവും അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളത്. അത് നമ്മളിപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ് ലൈഫിൽ, കാലം മായ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും അത് മാറില്ല. ആ അനുഭവിക്കുന്ന ആൾക്കാർ അത് ആ പെയിൻ അനുഭവിച്ച് തന്നെ അതിന് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. ഇപ്പോൾ ഓട്ടോ ബാലൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആ ഒരു ധൈര്യം നൽകട്ടെ, അതിനെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഞാൻ ലിഷികയാണ്.
3: ലിഷിക കുട്ടി, സുഖമായിട്ട് പോകുന്നോ?
5: സുഖമായി പോണു. ഞാൻ സ്കൂൾ ലീവ് എടുത്തു.
3: സ്കൂൾ ലീവ് എടുത്തു, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി?
5: തലവേദനയായിരുന്നു. ബിക്കോസ് മൈഗ്രെയിൻ ആണോ എനിക്ക് അറിയില്ല.
3: സെയിം ആയിരുന്നു കേട്ടോ, രാവിലെ എനിക്ക് നല്ല മൈഗ്രെയിൻ ആയിരുന്നു.
5: അപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയെന്ന്
3: ചെക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്ക് രാവിലെ കടുത്ത മൈഗ്രെയിൻ ആയിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതാ ഇങ്ങോട്ട്
5: വന്നിരിക്കുന്നത്.
3: ഓക്കെ, അപ്പോ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ലീവൊക്കെ എടുക്കാം അല്ലേ? വെറുതെ ഇരിക്കാനല്ല, റെസ്റ്റ് എടുക്കാം. നമുക്ക് റെസ്റ്റ് വേണല്ലോ, എപ്പോഴും നമ്മള് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാം അല്ലേ?
5: അതെ, റെസ്റ്റ് എടുക്കുന്നില്ല, ഇത്തിരി പ്രിപ്പറേഷൻ, എക്സാമിന്റെ
3: കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ ഞങ്ങൾക്ക് അയച്ചു തന്ന ബാലരമയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ.

0: ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വിളിച്ചതായിരുന്നു.
1: അതിനെപ്പറ്റി ചോദിക്കാൻ വിളിച്ചാണ്. സ്റ്റിക്കി നോട്ടൊക്കെ അയച്ചിരുന്നില്ലേ? ഞാനിപ്പോ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അത് എടുക്കുന്ന സമയത്ത് ലിഷികയെ ഓർക്കാറുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ലിഷിക കുട്ടി എങ്ങനെയുണ്ട് 2026 ഒക്കെ?
0: 2026 നല്ലൊരു വർഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
1: കണക്കാക്കുന്നത് വലിയ കുഴപ്പമില്ല അല്ലേ?
0: ഒരു ആവറേജ് ഒക്കെ വരും.
1: ആവറേജ് ആണ്. അപ്പൊ ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ സൂപ്പർ ആവട്ടെ കേട്ടോ. ഓക്കെ. അപ്പോ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
0: ഇന്ന് വിശ്വസ അയക്കാനുള്ള അഹല്യ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എക്സാം പ്രിപ്പറേഷൻ നടത്തുന്ന എല്ലാവർക്കും.
1: എക്സാം ആയില്ലേ? എപ്പോഴായിരുന്നു? ഓഗസ്റ്റ് 13th ആണോ?
0: ഓഗസ്റ്റ് 13th
1: അല്ലേ? ഓക്കെ. ഓഗസ്റ്റ് 22 മുതലാണ് വെക്കേഷൻ.
0: അതെ.
1: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ വീണ്ടും വിളിക്കണം, നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോ കർക്കിടക മാസമാണ് ഇത്. കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാസമായി. അത് ആഘോഷത്തിന്റെ മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. കാര്യം ഈ കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കല്യാണങ്ങൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. കല്യാണം, എൻഗേജ്മെന്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. ചിങ്ങമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ദിവസമൊക്കെ 4 കല്യാണമൊക്കെ ഉണ്ടാവും. അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയും ഇൻവിറ്റേഷൻ കാർഡ് നമ്മുടെ വീട്ടിൽ കാണും. ഇത് ഏത് കല്യാണത്തിന് പോവും? വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഓരോരോ കല്യാണത്തിന് വീതം പോകേണ്ടി വരും. അത്രയും കല്യാണങ്ങളുള്ളൊരു മാസമാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അടുത്ത മാസം കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എറണാകുളം ജയലക്ഷ്മിയിൽ വമ്പൻ ഓഫേഴ്സ് ഒക്കെ നടക്കുകയാണ്. അതിപ്പോൾ വിലയിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല സൂപ്പർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും യു ക്യാൻ ചൂസ് ജയലക്ഷ്മി എറണാകുളം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: കണ്ണൻ
1: ചേട്ടനാണ് അല്ലെ? എന്തുകൊണ്ട് കണ്ണൻ ചേട്ടാ വിശേഷം?
2: പത്തേ പത്തിലേക്ക്
1: പോകുന്നു അല്ലേ? ഈ 10:10 എന്ന് പറയുമ്പോ തരക്കേടില്ലാതെ പോകുന്നു
2: അതല്ലേ? അധികം ബുദ്ധിമുട്ടില്ല, അങ്ങനെ പോകണ്ട.
1: എന്നാ അധികം സുഖവും അല്ലേ? അങ്ങനെയല്ലേ?
2: അങ്ങനെയാ.
1: ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ അങ്ങ് പോട്ടെ കേട്ടോ ലൈഫ്. ഇപ്പൊ ഓവർ സന്തോഷം വരുമ്പോഴും നമുക്ക് ടെൻഷനാ. ദൈവമേ, എന്തോ ഒരു പണി അവിടെ കാത്തിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് 2026? നല്ലതായിട്ട് പോയോ?
2: 26 പെട്ടെന്ന് പോയി ചൂലേട്ടാ.
1: പെട്ടെന്ന് അല്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് 4-5 മാസം.
2: കഴിഞ്ഞില്ല, എന്നാലും ഈ മാസങ്ങൾ പെട്ടെന്ന് പോയി. കഴിഞ്ഞ മറ്റേ 2 മാസം മുന്നു ഓണം വന്ന പോലെ
1: ഇണ്ട്. കഴിഞ്ഞ ഓണം ഞാൻ ഈ അടുത്തല്ലേ ആഘോഷിച്ചു, ഇത്ര പെട്ടെന്ന് ഓണം ആയോ എന്ന് ചിന്തിക്കുന്നു.
2: ഞാനപ്പോ പറഞ്ഞതാണ്, കുറെ അവിടെ ലേഡീസ് ഉണ്ട് ആൾക്കാര്, അപ്പൊ അവര് ഡ്രസ് എടുക്കണം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഇപ്പൊ തന്നെ എടുത്തുള്ളൂ, ഇപ്പഴേ എടുക്കാൻ പോകുന്നു പറഞ്ഞു.
1: ഓക്കെ ഓക്കെ ആവട്ടെ. അപ്പൊ കണ്ണച്ചേട്ടൻ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി എത്ര കാലമായി?
2: വർഷത്തെ ഓർമ്മയില്ല, പക്ഷെ നോക്കിയ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ ഫോണില് അപ്പത്തോട്ട് ഉപയോഗിക്കാം.
1: 10-20 വർഷമായിട്ടുണ്ടാവും അല്ലേ?
2: 10-20 വർഷമായിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് എയർടെൽ ആയിരുന്നു, പിന്നെ അതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നപ്പോ ഐഡിയ ആയി.
1: ഇപ്പോഴും ഐഡിയ തന്നെയാണ് അല്ലേ? ഇപ്പൊ ഐഡിയ അല്ലേ? വിഎ
2: ഐഡിയ.
1: ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
2: ആശംസ നമ്മുടെ കൃഷ്ണേട്ടൻ, സത്യം ചേച്ചി, ബാലേട്ടൻ, സൗത്ത് എല്ലാം, മറ്റേ മാധവട്ടെ,
1: എല്ലാവർക്കും ആശംസ അറിയിക്കാം കേട്ടോ.
2: സുല്ലായിട്ടും.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു. കണ്ണൻ ചേട്ടനും ഒരു കിടലൻ ദിവസം ആവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ചേട്ടൻ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാര്യം കഴിഞ്ഞ ഓണം ഇതാ ഇപ്പൊ കഴിഞ്ഞല്ലുള്ളൂ, വീണ്ടും ഓണം ആയോ, എത്ര പെട്ടെന്ന് ഓണം ആയോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവും. അത്ര പെട്ടെന്നാണ് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് ചെന്നൈ. ഞാൻ പള്ളി ചെന്നൈയിൽ നിന്ന് പറന്നു വരും ബാലൻ ചേട്ടൻ.
1: മഴയൊക്കെയാണ്, പറക്കുമ്പോ ശ്രദ്ധിക്കണം. ഓക്കെ,
3: ശ്രദ്ധിക്കുന്നുണ്ട്, മഴയല്ലേ.
1: ഓക്കെ, ബാലൻ ചേട്ടൻ രാവിലെ നടന്നോ? പറക്കല്ല, നടന്നോ?
3: നടക്കുന്നുണ്ട്, വാക്കിംഗ് ഒക്കെ പോയിട്ട് വന്നു.
1: അതൊക്കെ എന്ന് നടക്കുന്നുണ്ട് അല്ലേ?
3: ഓ
1: ഓക്കെ. എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7 മാസങ്ങൾ? നല്ലതാണോ?
3: അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നിനില്ലേ ഒന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ചെവിയുടെ പ്രശ്നമേ, ചെവിയിലൊരു വിഷയൊക്കെ വളർന്നിട്ട്
1: വല്ലാത്തൊരു
3: ബുദ്ധിമുട്ടിലേക്ക്. ആ, ഒരു 6-7 മാസമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്.
1: അപ്പൊ അത്ര നല്ലതല്ല.
3: നല്ലതല്ലാന്നാണ് എന്റെ ഒരു ഇത്.
1: ഓക്കെ, നല്ലതാവട്ടെ. ഇനിയുള്ള അങ്ങോട്ടുള്ള മാസങ്ങള് നല്ല നേരം വന്നു കഴിഞ്ഞാൽ മോശം നേരം വരും, മോശം നേരം വന്നു കഴിഞ്ഞാൽ നല്ല നേരം വരും, അങ്ങനെയൊക്കെ ആണല്ലോ. അതെ, അതുപോലെ പിന്നെ അങ്ങോട്ട് ഇത്രയും കാലം മോശമായിരുന്നല്ലോ, പിന്നെ അങ്ങോട്ട് നല്ലതാവട്ടെ
3: കേട്ടോ. പ്രാർത്ഥിക്കാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ബാലൻ ചേട്ടൻ എത്ര കാലം ഈ മൊബൈൽ ഫോൺ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്?
3: ഞാൻ എനിക്ക് വർഷം ഓർമ്മി മൊബൈൽ ഫോണ് ഇന്ത്യയിൽ വന്നത് 1995 തോന്നുന്നു.
1: അന്ന് മുതൽ യൂസ് ചെയ്യുന്നുണ്ടോ?
3: അല്ലല്ല, പിന്നെ 2000 ശേഷമാണ് വർഷം ഓർമ്മയില്ല. നോക്കിയ എന്റെ ചെങ്കല് ഫോണില്ലേ വലുത്,
1: അതെ അതെ അതെ,
3: വയർലെസ്. ആ ആ ഒരു ഇതാണ് ആദ്യം ഫോണ് കിട്ടിയത്.
1: ചെങ്കൽ ഫോൺ, നമുക്ക് ഒരാളെ എറിഞ്ഞ് വേദനിപ്പിക്കാൻ പറ്റുന്ന ഫോൺ അല്ലേ? ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ബാലൻചേട്ടൻ, ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? ഓക്കെ, പാടിക്കോളൂ.
3: പല്ലശന് വാഴുന്ന ശ്രീ ശങ്കരി കാണത്തതെന്തേറിഞ്ഞൊരു വീണ പോലെ തേങ്ങുന്നുതേരിന്റെ ഹൃദയൻ പല്ലശന് വാഴുന്ന ശ്രീ ശങ്കരി വേടനു പോലും ഞാനേകി വേദനു മാത്രം അടിയനു നേകി ശ്രയം ഭഗവതിയെ നെഞ്ചകം മീരി ഞാൻ പാടിയിടുന്നു പല്ലശന് വാഴുന്ന ശ്രീ ശങ്കരി കാണാത്തതെന്തേ നീ എന്റെ ദുഃഖം ഈണം മുറിഞ്ഞൊരു വീണ പോലെ നിന്റെ ഹൃദയം പല്ലശന് വാഴുന്ന ശ്രീ ശങ്കരി. ഹലോ,
1: മനോഹരമായി പാടി കേട്ടോ, ഒരുപാട് സന്തോഷം ബാലൻചേട്ട, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബാലൻചേട്ടനായിരുന്നു. അപ്പൊ അദ്ദേഹം മനോഹരമായൊരു നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു, സന്തോഷം. സമയം 8 കഴിഞ്ഞ് 47 അഹല്യ വിശ്വസാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടിലേക്ക് പോയാലോ? അടുത്ത പാട്ട് എന്ന് പറയുന്നത്, പാട്ട് നല്ല പാട്ടാണ് കേട്ടോ, പക്ഷേ ഈ സിനിമ എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു സിനിമയാണ്. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ, എന്ത് മെസ്സേജാണ് ആ സിനിമയിലൂടെ കൊടുക്കുന്നത്? ഒരിക്കലും ഇങ്ങനെ ഒരു നായകൻ ഉണ്ടാവാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതേത് സിനിമയാണ് നിങ്ങളൊന്ന് ആലോചിക്കൂ, അപ്പോഴേക്കും ഞാൻ അടുത്തൊരു കോളറിലേക്ക് പോകട്ടെ. ഹലോ,
4: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാണ്, ഇതാരാണ്?
4: ശ്രീ കേരളൻ.
1: ശ്രീ കേരളൻ, സുഖമായിട്ടിരിക്കുന്നോ?
4: ഓ, സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ 7
4: പൊതുവെ പറയുകയാണെങ്കിൽ
1: നല്ല രീതിയിൽ തന്നെ പോയി അല്ലേ? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ?
4: ആ, വലിയ പ്രശ്നങ്ങളില്ല,
1: അങ്ങനെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടുത്ത മാസങ്ങളും പോട്ടെ.
4: ഓക്കെ ഓക്കെ.
1: അപ്പോ ശ്രീ കേരളൻ ചേട്ടാ, എത്ര കാലമായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്?
4: ഞാൻ ഏകദേശം 2002 മുതൽ ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പൊ ഏറെക്കുറെ 10-25 വർഷങ്ങളായി.
4: ഓക്കെ,
1: ഏതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച മൊബൈൽ ഫോൺ, ഓർമ്മയുണ്ടോ?
4: ആദ്യമായിട്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല, 2-3 ഫോൺ ഇങ്ങനെ മാറ്റി.
1: സ്വന്തമായിട്ട് വാങ്ങിച്ചതാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതാണോ?
4: ഇല്ല, എല്ലാം സ്വന്തമായിട്ട്.
1: ആരും തന്നിട്ടൊന്നുമില്ല അല്ലേ?
4: ആരും തന്നിട്ടൊന്നുമില്ല. പിന്നെ മകനൊന്ന് വാങ്ങിച്ചു തന്നിരുന്നു
1: ഇടയ്ക്ക്
4: മകള്. അങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞാൽ അങ്ങനെ അവര് കുട്ടികൾ വാങ്ങിച്ചു തന്നതാണ്, അല്ല ഞാൻ വാങ്ങിച്ചതല്ല.
1: ഓക്കെ ഓക്കെ, അങ്ങനെയാണ് അല്ലേ?
4: അങ്ങനെ അവര് ഫോൺ അങ്ങനെ.
1: അപ്പൊ നിലവിൽ ഏത് സിമ്മ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
4: ഇപ്പുള്ളത് മറ്റേ റെഡ്മി.
1: റെഡ്മി ഫോണാ യൂസ് ചെയ്ത സിം ഏതാ?
4: റെഡ്മി. അതാണ് ഇപ്പൊ ഏകദേശം 4-5 വർഷമായിട്ട്.
1: ചേട്ടാ, നെറ്റ്വർക്ക് ഏതായിരുന്നു?
4: നെറ്റ്വർക്ക് എയർടെൽ ആണ്.
1: എയർടെൽ ആണ്. ഓക്കെ,
4: എയർടെല്ലും ഉണ്ട്, ഐഡിയും ഉണ്ട്, രണ്ടും ഉണ്ട്.
1: അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: ആശംസകൾ എന്റെ കുടുംബാംഗങ്ങൾക്ക് ആദ്യം.
1: എല്ലാവർക്കും ആശംസ അറിയിക്കാം അല്ലേ?
4: എല്ലാവർക്കും ആശംസകൾ.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, അപ്പൊ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് ശ്രീ കേരളൻ ചേട്ടനായിരുന്നു, അദ്ദേഹത്തിനും ആശംസകൾ നേരുന്നു. അപ്പൊ നമ്മൾ പാട്ടിലേക്ക് പോവാണ്. അപ്പോ ഇതൊരു ഒരു എന്താ പറയാ, ഈ ഒരു സിനിമ ഒരു വളരെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് പറയുന്നില്ല, പാട്ടിലേക്ക് പോവാം. അതിന് മുന്നൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ഹലോ,
5: എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുളിച്ചിട്ട് തല
1: തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചത് അല്ലേ മോഹൻ സാർ? ഓക്കെ, എങ്ങനെയുണ്ട് 2026 ആദ്യത്തെ മാസങ്ങൾ?
5: ജൂലൈ മാസമല്ലേ?
6: ജൂലൈ മാസമല്ല, ഇത്രയും ഏഴ് മാസങ്ങൾ. പിന്നെ
5: നന്നായിട്ടുണ്ടായിരുന്നു,
6: അടിപൊളിയായിരുന്നു അല്ലേ?
5: കാരണം ഇച്ചിരി ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയി.
6: നന്നായിട്ട് പോയി അല്ലേ? ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ പറയൂ, എത്ര കാലമായി മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്?
5: അതായത് 2002 നമുക്കൊരു പണി കിട്ടി.
6: എന്ത് പണിയായിരുന്നു?
5: അതെന്ന് പറയുന്നത് അന്ന് ഈ ചെറിയ ആന്റിന ഒക്കെ ഉള്ള ഫോണാണ്.
6: അതെ അതെ, ആന്റിനൊക്കെ ഇങ്ങനെ നിവർത്തി വരുന്ന ഫോണ്.
5: ഒരു മിനിറ്റിന് 4.50 രൂപ.
6: അമ്പോ, അത്രേ റേറ്റ് ആയിരുന്നല്ലേ? അത് അന്നത്തെ കാലത്ത് 4 രൂപ എന്ന് പറയുമ്പോ ഇന്ന് ഏറെ
5: 50 പൈസ എന്ന് മാത്രല്ല, ഔട്ട് ഗോയിങ്ങിനും ഇൻകമിങ്ങിനും
6: റേറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ.
5: അപ്പൊ മോൻ ഉണ്ടെങ്കിൽ തന്നേച്ച് പറഞ്ഞു, അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. വിളിച്ചു നോക്കിയിട്ട് എത്ര പൈസ ആയെന്നൂടെ നോക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ് എടുത്തില്ല, 50 സെക്കൻഡ് എടുത്തപ്പോഴത്തേക്കിന് 9 രൂപയായി.
6: അടിപൊളി
5: അടിപൊളി.
6: അന്ന് വളരെ ആഡംബരപൂർവമായിട്ടുള്ള ഒരു വസ്തുവായിരുന്നു മൊബൈൽ ഫോൺ.
5: സന്തോഷമായിട്ട് ഇതങ്ങ് കൈ വെച്ചോളാം.
6: ഇനി മേലാൽ ഇമ്മാതിരി പണിയായിട്ട് എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞല്ലേ?
5: പിന്നെ ശമ്പളമൊക്കെ ഉള്ളവരല്ലേ നിങ്ങള്, നിങ്ങൾക്ക് ഇത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം,
6: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു.
5: എനിക്ക് വേണ്ടെന്ന്.
6: ഓക്കേ ഓക്കേ. പിന്നെ എപ്പോഴാണ് സ്വന്തമായിട്ട് ഒരു ഫോണൊക്കെ വാങ്ങിച്ചത്?
5: ആ പിന്നെ പിന്നെ ഫോണ് അവൻ തന്നെ മേടിച്ചു തന്നു.
6: കൊറേ കഴിഞ്ഞിട്ട് അല്ലേ?
5: ആ കൊറേ കാലം അത് കഴിഞ്ഞ് ഇപ്പം ഒരു 4-5 വർഷമായിട്ട് ഈ
6: ഐഫോൺ ആണ് യൂസ് ചെയ്തത്.
5: ഐഫോൺ പ്രോയാണ്.
6: പ്രോയാണ് യൂസ് ചെയ്തത്. നമ്മള് പ്രോ ആയതുകൊണ്ട് പ്രോ ആയി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ?
5: 15 ആണ്.
6: ഓക്കെ,
5: 17 ഒന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്,
6: കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു മോഹൻ സാർ, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
5: വിഷസ് സുനിലിനും
6: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആവുന്നു. അഹല്യ വിഷസിലെ അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യാം.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
5: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
9: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
8: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. കരുതലോടെ കർക്കിടകം.
10: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുമോ, ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന പനി, ഗുരുതരമായ അണുബാധ, ദഹനശക്തി തീരെ കുറഞ്ഞ അവസ്ഥയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചില ഗർഭകാല സാഹചര്യങ്ങൾ, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ എല്ലാ ചികിത്സകളും അനുയോജ്യമല്ല. അതിനാൽ കർക്കിടക ചികിത്സ യോഗ്യനായിട്ടുള്ള ഒരു ആയുർവേദ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ
11: പാടുള്ളൂ. ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കാനായിട്ട്, പക്ഷേ സമയം കഴിഞ്ഞതിനാൽ എനിക്ക് കോൾസ് ഒന്നും എടുക്കാനായിട്ട് കഴിയില്ല. ഇനി മെസ്സേജുകളുടെ സമയമാണ്. ധാരാളം മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് സെൻഡ് ചെയ്യുക. നമുക്ക് ഓരോ മെസ്സേജായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. കുറച്ച് സ്വപ്നങ്ങളും ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ഇടയിൽ എവിടെയോ മറന്നുപോയ സ്വന്തം ഇഷ്ടങ്ങളും നിറഞ്ഞതല്ലേ നമ്മുടെ ജീവിതം. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. ഓക്കെ, മുഹമ്മദ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് ബൈ സ്തുതിൻ എരട്ടക്കുളം. സ്തുതിനും നല്ലൊരു മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ജഗൻ ചേട്ടനാണ് മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബുള്ളറ്റ് ജഗൻ ചേട്ടനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് സുനിൽ. ഒരു വെള്ള പഞ്ഞിക്കെട്ടിൽ ഞാൻ എന്നെ ഏറ്റുവാങ്ങിയ ആ സുദിനത്തിന് ഇന്ന് 5 വയസ്സ്. ആ ഓർമ്മ ഇന്നും മനസ്സിൽ അതേ മധുരത്തോടെ നിറഞ്ഞു നിൽക്കുന്നു. ഇവന്റെ ചില ക്രയവിക്രയങ്ങൾ, എന്റെ ഷേവിംഗ് സെറ്റ് എടുത്ത് ഉപയോഗിച്ച് താടിയിൽ മാർക്കിടുക, കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടാൽ ചക്കരയുമ്മ നൽകി സോപ്പിടുക, 11:30 ജനിയെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് കൊടുക്ക് ഡാഡി എന്ന് പറയുക, സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ചുന്ദരി ചേച്ചിമാരോട് മാത്രം ടാറ്റ പറയുക. ഇങ്ങനെയുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുടെയും ഉടമയാണ് ഈ ബ്ലഡി ഫൂൾ. വേറെ കുഴപ്പമൊന്നുമില്ല, ആളൊക്കെ നല്ല ഡീസന്റ് ആണ്. മെസ്സേജ് എനിക്ക് ഒരുപാട് നമ്പറുകളുണ്ട് സുനിൽ, അതിലൊന്നാണ് ഇത്. ഏകദേശം 10 വർഷമായിട്ട് ഈ നമ്പർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ ഇങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് കൃഷ്ണൻകുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ മോൻ്റെ ജന്മദിനമാണെന്ന്, അതാണ് ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. 5 വർഷമാകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും മോന് നേരുകയാണ്. ഒപ്പം തന്നെ സുരേഷ് കൃഷ്ണൻകുട്ടിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ കഴിയുന്നവർ ഈ ലോകത്തുണ്ട്. നമുക്ക് കഴിയുന്ന ഒരു ചെറിയ സഹായം അവർക്ക് വലിയൊരു അനുഗ്രഹമാകും. നൽകുന്ന കൈകളെ ദൈവം ഒരിക്കലും ശൂന്യമാക്കില്ല. സ്നേഹം പങ്കിടാം, കരുണ പകരാം, ഒരുമിച്ച് നന്മയുടെ ലോകം തീർക്കാം. ശുഭദിനം നേരുന്നു. സുലൈ അയനിക്കൂടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഹലോ ഗുഡ് മോർണിംഗ്, നമസ്കാരം സുനിലേട്ടാ. ഞാൻ ആദ്യമായി ഫോൺ വാങ്ങിയത് ഓർമ്മ വരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കടയിൽ വർക്കിന് കയറി. അവിടുത്തെ ശമ്പളം കൊണ്ട് അച്ഛനൊരു ഫോൺ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അന്ന് 1500 അല്ലെങ്കിൽ 2000 രൂപയാണെന്ന് തോന്നുന്നു. ക്യാമറയൊന്നുമില്ല, കോള് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചുള്ള ഫോണായിരുന്നു. 2008 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ എനിക്ക് സ്വന്തമായി ഫോൺ കിട്ടിയത് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വേറൊരു സ്ഥലത്ത് താമസിച്ച് ജോലിക്ക് പോകുമ്പോഴാണ് കിട്ടിയത്. അത് 2011. ഐഡിയ ആണ് സിമ്മ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ നമ്പറാണ്. ടച്ച് ഫോൺ 2019 കുടുംബശ്രീയുടെ പല ആവശ്യങ്ങളും അതുപോലെ PMAY ഓരോ കാര്യങ്ങളും ഫോണിലൂടെ അയക്കും. അതുപോലെ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഫോണിൽ അയക്കും എന്നതിനാലുമാണ് ഇത് വാങ്ങാൻ നിർബന്ധിതരായത്. ഇന്ന് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൗമ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമേ. കുറേ കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടി വരും. കാര്യം അതിലാവും. ഇപ്പം എല്ലാം മൊബൈൽ ഫോണിലാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ പോലെ കീപാഡ് ഫോണും വെച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു അപ്ഡേഷനാണ് സൗമ്യ മെസ്സേജിലൂടെ ഇങ്ങനെ എഴുതി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. സൗമ്യയ്ക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അഹല്യ, സുനിൽ ആൻഡ് ടീം, എല്ലാവർക്കും നല്ല ദിവസത്തിൻ്റെ ആശംസകൾ. നിശാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ടുകളെല്ലാം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുരേഷ് കൃഷ്ണൻകുട്ടിയുടെ മോൻ ഋഷിക്കൂട്ടൻ 1000 ജന്മദിനാശംസകൾ നേരുന്നു. എല്ലാ കൂട്ടുകാർക്കും സുനിലിനും ഒരു അടിപൊളി കിടുക്കാജി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷീബ ദിനേശ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്ന് 2 ചോദ്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ജൂലൈ വരെയുള്ള 7 മാസങ്ങൾ എങ്ങനെ പോയി എന്ന ചോദ്യത്തിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എന്നാൽ പലരും പറഞ്ഞ പോലെ പെട്ടെന്ന് കഴിഞ്ഞുപോയ പോലെ തോന്നി. പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ 1998 മുതലാവും എന്ന് കരുതുന്നു. അന്ന് മൊബൈൽ ഷോപ്പുകളൊന്നും ഇല്ലാതിരുന്ന കാരണം ദുബായ് ഷോറൂം എന്ന ഓമന പേരിൽ അറിഞ്ഞിരുന്ന കടയിൽ നിന്ന് വാങ്ങിയ സൈമൻസ് കമ്പനിയുടെ, അങ്ങനെ തന്നെയാണോ എൻ്റെ പ്രൊണൗൺസേഷൻ എനിക്ക് അറിയില്ല, ആ കമ്പനി ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഓക്കെ, സൈമൻസ് കമ്പനിയുടെ മൊബൈൽ ഫോൺ ആയിരുന്നു. പോക്കറ്റിൽ വെച്ചാൽ അതിൻ്റെ ആൻറ്റിന അല്പം പുറത്തേക്ക് കാണും. അതായിരുന്നു അന്ന് സ്റ്റൈൽ. ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകമ്മിങ് കോൾസ് രണ്ടും ചാർജബിൾ ആയിരുന്ന കാലത്ത് ഫോൺ ഡയൽ ചെയ്യുമ്പോഴും റിംഗ് ചെയ്യുമ്പോഴും പേടിയായിരുന്നു. എസ് എം എസ് അയക്കാനാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ആർക്കയക്കും എന്നതും പ്രശ്നമാണ്. ഞാൻ അറിയുന്ന മെസ്സേജ് അയക്കേണ്ട പലർക്കും മൊബൈൽ ഫോണില്ല. ജ്യേഷ്ഠൻ ഒരാൾ കുറച്ചു കാലം യു കെയിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ജ്യേഷ്ഠൻ അയച്ചൊരു മെസ്സേജ് വന്ന് കിടക്കുന്നു. മൊബൈൽ ഫോൺ വാങ്ങാൻ അന്ന് ചെലവാക്കിയത് 3,750 രൂപ വസൂലായ പ്രതീതിയായിരുന്നു അന്ന്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നാട്ടിൽ പലയിടത്തും മഴയുണ്ട് എന്ന് കേൾക്കുമ്പോൾ അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആശംസകളോടെ ശശിധരൻ ചേട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെ, അതൊക്കെ ഒരു കാലം അല്ലേ. ഇന്ന് എത്രത്തോളം മാറ്റങ്ങൾ വന്നു ഈ ഒരു ഇത്രയും വർഷങ്ങൾക്കിടയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ശശിധരൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മെസ്സേജ് കൂടെ വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിലൂട്ട. എനിക്കും 2026 വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ 7 മാസങ്ങൾ കടന്നുപോയി. കുറേ കല്യാണങ്ങളും പിറന്നാളുകളും വന്നതുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. 2002 നോക്കിയുടെ ഫോൺ വാങ്ങുന്നത്. സിം ഐഡിയ, ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ എനിക്ക് പ്രിയപ്പെട്ട അനിയൻ സമ്മാനമായിട്ട് തന്നതാണ്. സിം ഐഡിയ തന്നെയാണ്, ഇതുവരെ ഒരേ നമ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സുരേഷ് കൃഷ്ണൻകുട്ടിയുടെ ഋഷികേഷ് മോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. പിന്നെ അരുണോദയം സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പൊതുവെ അരുണോദയത്തെ കുറിച്ച് അങ്ങനെ ആരും അഭിപ്രായം പറയാറില്ല. അപ്പോൾ ഒരാളെങ്കിലും കേൾക്കുന്നുണ്ട് എന്നറിയൽ സന്തോഷം. ഇന്നത്തെ പാട്ടുകളെല്ലാം അടിപൊളി. സ്നേഹത്തോടെ ഇന്നൊരു ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നൊരു ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരല്പം സമാധാനം കൊടുക്കുകയാണ് ഞാൻ. കുറച്ച് സമാധാനത്തോടുകൂടി ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കൂ. 5 മിനിറ്റ് 3 സെക്കൻഡുള്ള ഒരു പാട്ടും കുറച്ച് പരസ്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിശ്വസ്.

0: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
7: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
6: അപ്പൊ കറണ്ട് ബില്ലിന്?
7: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
6: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
7: തീർച്ചയായും.
8: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
9: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
10: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
9: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
10: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
11: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
12: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
13: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ ഓണം ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഒരു ഫീലാണ്. പുതിയൊരു ഓണം, അല്ലെങ്കിൽ 2026 ഓണം ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നൊരു കാര്യമാണ് ഓണക്കോടി എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഓണത്തിനൊരു ഡ്രസ്സെങ്കിലും എടുത്തിരിക്കും. അത് മലയാളികളുടെ ഒരു ശീലമാണ്, ഓണക്കോടി സ്വന്തമായിട്ട് എടുക്കുക, മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ജയലക്ഷ്മി സിൽക്സിൽ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഓണക്കോടിയൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, ഓണക്കോടി എടുക്കാൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാർക്കും ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഓണക്കോടി ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ജയലക്ഷ്മി സിൽക്സ് എറണാകുളം. ഓക്കെ, അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. കുറച്ച് മെസ്സേജസ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ കേട്ടോ. ഇന്നലെ ചേച്ചിയുടെ മെസ്സേജാണ് ലാസ്റ്റ് ആയിട്ട് വായിച്ചത്. അടുത്ത മെസ്സേജ് ഷീബ ജോസ് ആണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. വയനാട് ദ്വാരകയിലുള്ള എൻ്റെ കൂട്ടുകാരി സിന്ധുവിൻ്റെ ബർത്ത്ഡേ ആണ്. സിന്ധുവിന് 1,000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. കൂടാതെ മുഹമ്മദ് ഇക്ക വടക്കേ വാവന്നൂരിനും പറന്നു വന്ന ബാലൻ ചേട്ടനും അപ്പ പുള്ളയൂർ മാധവൻ ചേട്ടനും സുനിലിനും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാജ് ദിവസം ആശംസിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി കുമരകത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹലോ അഹല്യ FM, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മൈ ബെസ്റ്റ് ഫ്രണ്ട് അപർണയ്ക്ക് 1,000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിയർ അമ്മു. ഓക്കെ, ചെറിയ രീതിയിൽ എൻ്റെ മാരേജ് ബ്രോക്കർ കൂടെയായ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ലവ് യു സോ മച്ച് ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അമ്മുവിൻ്റെ ഹസ്ബൻഡ് ബൈജു ചേട്ടനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ബൈ സുമിഷ, ഒറ്റക്കട, 5th mile. ഓക്കെ, അപ്പം എന്തായാലും മാരേജ് ബ്രോക്കറും ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള അപർണയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. സുമിഷിക്കും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സുനിൽ, 2010 സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ 2 നമ്പറാണ് ഉപയോഗിച്ചിരുന്നത്. 2 നമ്പറും ഇപ്പോഴുമുണ്ട്. പിന്നെ കഴിഞ്ഞ 7 മാസങ്ങൾ ഒഴുക്കിനനുസരിച്ച് പോയി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു. സുരേഷ് ഏട്ടൻ്റെ ഋഷിക്കൂട്ടൻ 1,000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷ് അലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യമായി കിട്ടിയത് നോക്കിയുടെ ഒരു കുഞ്ഞു ഫോണാണ്. 2015 ടച്ച് ഫോൺ എൻ്റെ പിറന്നാളിന് അക്ബറൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഫോൺ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെയും ഒരു നമ്പർ തന്നെയാണ്, മാറിയിട്ടില്ല. 2026 July 7 വളരെ പെട്ടെന്ന് കടന്നുപോയി. സുരേഷ് കൃഷ്ണൻകുട്ടിയുടെ മോന് പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഷക്കീല ചേച്ചിയാണ് സ്നേഹക്കൂട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ. വെയിലും മഴയും മഞ്ഞും പോലെ സുഖവും ചെറിയ ചെറിയ സുഖകരമല്ലാത്ത സംഭവങ്ങളുമായി ജൂലൈയും പടിയിറങ്ങിപ്പോകുന്നു. ഓഫീസിൽ കോൺഫറൻസിന് പോകുമ്പോൾ അവിടെ AEO സാറിന്റെ എനിക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കമന്റ് കേട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഇതുപോലൊരു കാര്യം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 2010 മുതൽ 2018 വരെ അച്ഛനും മക്കളും മാറ്റിവെക്കുന്ന കുഞ്ഞ് നോക്കിയ ഫോണാണ് എനിക്ക് കിട്ടിയത്. 2018 പുതിയ വർഷത്തിൽ ക്യാമറയുള്ള നോക്കിയയുടെ ഒരു സാധാരണ ഫോൺ സ്വന്തമാക്കി. പക്ഷെ അതേ മെയ് മാസത്തിൽ മക്കൾ ഒന്നുപോലെ സ്വിഫ്റ്റിന്റെ രണ്ട് ടച്ച് ഫോൺ സമ്മാനിച്ചു. ഓക്കെ, രണ്ട് ഫോണും പഠിച്ചു പഠിച്ച് ഏകദേശം ഒരു വർഷം കൊണ്ട് അവയുടെ ആയുസ് കഴിഞ്ഞു. 2019 മോട്ടറോളയുടെ ഫോൺ കിട്ടി, അതും വേഗം പണി മതിയാക്കി റെസ്റ്റ് എടുത്തു. വീണ്ടും ഒരു മോട്ടറോള. 2023 മുതൽ ഒരു സാംസങ് ആണ് ഉപയോഗിച്ച് വരുന്നത്. 3 വർഷമാകാറായി. അതെപ്പോൾ പണി മുടക്കുമോ എന്ന് അറിയില്ലല്ലോ. എല്ലാവർക്കും സന്തോഷത്തിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ ആ മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഫോൺ കിട്ടിയ ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതങ്ങനെയാണ്, കാലാന്തരത്തിൽ നമ്മൾ അപ്ഡേറ്റ് ആവും, പഠിക്കും അല്ലേ. അതങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. ലീല ടീച്ചർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് വലിയൊരു മെസ്സേജാണ്. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹലെ എഫും സുനിലെ ആൻഡ് സുനിലേട്ട. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശേരി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ വിഷയം സൂപ്പർ ആയിരുന്നു വേട്ടാ. എന്നെ സംബന്ധിച്ചിടത്തോളം 2026 നല്ലൊരു വർഷമാണ്. ഈ കടന്നുപോയ മാസങ്ങളും ഈ വർഷത്തിലാണ് ഞാൻ എഴുത്തിന്റെ ലോകത്തേക്ക് എത്തിയത്. May 3 ഞാൻ എഴുതിയ ഒരു ചെറുകഥ പച്ചിൽ ദ്വീപ് തൃശൂരിലെ ഓൾഡ് ലൈബ്രറി കഥകൾക്കിടയിലൂടെ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. ഒപ്പം അടുത്ത മാസം 23 ഞാൻ സ്വന്തമായി എഴുതിയ അവളുടെ ലോകം എന്ന പുസ്തകവും പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ദിവസങ്ങളായിരുന്നു. ഒപ്പം 2026 തന്നെ ഞാനും എന്റെ കൂട്ടുകാരി രമ്യയും കൂടി മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയുമുണ്ടായിരുന്നു. അതും ഒരു സുവർണ നിമിഷമായിരുന്നു. കഴിഞ്ഞ മാസങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളായിരുന്നു. പിന്നെ മൊബൈൽ ഫോണിന്റെ കാര്യമാണെങ്കിൽ 6 വർഷമേ ആയിട്ടുള്ളൂ. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോഴും ഇപ്പോഴും അതേ ഫോൺ തന്നെയാണ് കൂടെയുള്ളത്. ഇടയ്ക്ക് പനി വരും, ആശുപത്രിയിൽ കൊണ്ടുപോകും, മരുന്ന് കൊടുക്കും. ചേച്ചിയുടെ ഒരു പഴയ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തോ ഫോണിന് ഭയങ്കര ഇഷ്ടമാണ്. റെഡ്മി ഫോണാണ് സിം എയർടെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാൾ മൊബൈൽ ഫോണാണ് എന്ന് പറഞ്ഞിട്ടാണ് സുചിത്ര കുട്ടപ്പൻ മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ്, സുനിൽ, പാട്ടുകളെല്ലാം സൂപ്പറാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ടോപ്പിക്ക് നല്ലതാണ്. 2026 ഒരു ആവറേജ് എന്ന് പറയാം. 2019 മൊബൈൽ ഫോൺ വാങ്ങിയത് റിലയൻസ് ആയിരുന്നു. ഇപ്പോൾ റെഡ്മി 8 വർഷമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സുനിൽ ഹരിതഭൂമിയും സ്റ്റോറി ഓഫ് ലൈഫും കേൾക്കാറുണ്ട്. സൂപ്പറാണ് കേട്ടോ. സുനിലിന്റെ സൗണ്ട് കേൾക്കാൻ നടൻ നരന്റെ സൗണ്ടിനോട് സാമ്യം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചി മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹലോ അഹല്യ, ഉമാമഹേശ്വരിയാണ്. എന്റെ അനിയത്തി ചിഞ്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വിഷസ് അറിയിക്കണം. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഉമാമഹേശ്വരി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തിസിൽ നിന്ന് മനിലാണ്. ഈ വർഷം പൊതുവെ കുഴപ്പമില്ലാതെ പോയി. മഴ ഒരുപാട് മെനക്കെടുത്തിയില്ല എങ്കിലും ആവശ്യത്തിനുള്ള മഴ ലഭിച്ചതുമില്ല. ഓക്കെ, ആദ്യമായി മൊബൈൽ ഫോൺ കിട്ടിയത് 98 എന്റെ അങ്കിളാണ് തന്നത്. മോട്ടറോള എന്ന ചെറിയ ഏരിയയിലുള്ള ചെറിയ മഞ്ഞ സ്ക്രീനോട് കൂടിയ ഒരു ഭീമൻ ഹാൻഡ്സെറ്റ്, പിന്നീട് 3310 സോണി എറിക്സൺ, പിന്നെ നിരവധി ഫോണുകൾ. എസ്കോട്ടലിൽ തുടങ്ങി 4 വർഷത്തിന് ശേഷം എയർടെല്ലിലേക്ക് മാറി. ഇന്നും അത് ഉപയോഗിക്കുന്നു. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത അവസാനത്തെ മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ സുനിൽ. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റഹ്മത്താണ് വടക്കഞ്ചേരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, റഹ്മത്തിനും ആശംസകൾ നേരുന്നു. സമയം 9:22 ആണ്. ഏറെക്കുറെ പ്രോഗ്രാം വൈൻഡ് ചെയ്യാനുള്ള നേരമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ വിളിച്ചെല്ലാവർക്കും മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏകദേശം എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ, നല്ലൊരു ഫ്രൈഡേ ആവട്ടെ, അതുപോലെ തന്നെ നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും വിടവാങ്ങുന്നു ഞാൻ സുനിൽ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
9: ഉങ്കൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
11: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
12: സെല്ലുലോയിഡ്.
13: ഹലോ ഹലോ ഹലോ മച്ചാമാരി, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. വിനതി സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഒരു കാര്യം പറയട്ടെ, ഒന്ന് ആലോചിച്ചു നോക്കണം കേട്ടോ. അതായത്, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് വെറും ഒരു 2 മണിക്കൂർ സമയത്തേക്ക് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തു പോയ നിങ്ങൾ വീട്ടിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് 10 വയസ്സുണ്ടായിരുന്ന നിങ്ങളുടെ മകൾക്ക് നിങ്ങളെക്കാൾ പ്രായം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവളൊരു മുത്തശ്ശി ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് തല പുകയില്ലേ. അതായത് ഒരു 2 മണിക്കൂർ സമയം ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകുന്നു, പോയി ഒരു 2 മണിക്കൂർ സമയം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകൾ തന്നേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയില്ല അല്ലെ. എന്തവസ്ഥയായിരിക്കും അത്? യെസ്, അങ്ങനെ ഒരു കഥയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സെല്ലുലോയിഡുമായിട്ട് കൂടെ ആയില്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ തലച്ചോറ് പുകച്ച, മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരു സിനിമയെ കുറിച്ചാണ്. സ്പേസും സമയവും പ്രണയവും അതിമനോഹരമായി കൂട്ടിച്ചേർത്ത ക്രിസ്റ്റഫർ നോളന്റെ വിസ്മയം ഇന്റർസ്റ്റെല്ലാർ. ഭൂമിയിൽ മനുഷ്യന്റെ കാലം കഴിയാറായി. എങ്ങും പൊടിക്കാറ്റുകൾ. കൃഷി നശിക്കുന്നു. ശ്വാസം മുട്ടി മനുഷ്യകുലം നശിക്കാനായിട്ട് പോകുന്നു. ഈ സമയത്ത് ഭൂമിക്ക് പകരമായി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ മറ്റൊരു ഗ്രഹം, ആ ഒരു ഗ്രഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നാസ ഒരു രഹസ്യ ദൗത്യം പ്ലാൻ ചെയ്യുന്നു. അതിനായി അവർ തിരഞ്ഞെടുക്കുന്നത് കൂപ്പർ എന്ന മുൻ പൈലറ്റിനെയാണ്. തന്റെ ജീവനേക്കാൾ താൻ സ്നേഹിക്കുന്ന 10 വയസ്സുകാരിയായ മകൾ, ആ ഒരു മകൾ അതായത് മർഫി, അതാണ് അവളുടെ പേര് കേട്ടോ. ആ ഒരു മകളെ ആ ഒരു ഭൂമിയിൽ തനിയെയാക്കി ഒരിക്കൽ അവൻ തിരിച്ചു വരുമെന്ന ഉറപ്പിൽ അനന്തമായ ശൂന്യാകാശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നീട് അവർക്ക് നേരിടേണ്ടി വരുന്ന സമയം എന്ന വില്ലനും ബ്ലാക്ക് ഹോളിലെ അതിജീവനവുമാണ് ഈ ഒരു കഥയുടെ ആശയം. യെസ്, ഈ ഒരു സസ്പെൻസ് ഒക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയുടെ മൂഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രാക്ക് കേൾക്കാലേ. യെസ്, നമുക്ക് ആ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് വേഗം തന്നെ തിരികെ തംസലാടിലേക്ക്. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ, നിങ്ങളറിയാത്ത ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഈ ഒരു സിനിമയെ കുറിച്ച് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കാം സിലലാഡിൽ ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: വെൽക്കം ബാക്ക് സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെ ഇല്ല. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതായത്, ഇപ്പോൾ നമ്മൾക്ക് ഒരു സിനിമയിൽ സ്പേസ് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും, ഹാ, അതൊക്കെ ഒരു കമ്പ്യൂട്ടർ വരച്ചുണ്ടാക്കിയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്, CGI അല്ലേ, ഇതൊക്കെ ഗ്രാഫിക്സ് ആണ്, ഇതൊക്കെ കമ്പ്യൂട്ടർ ട്രിക്ക് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറയാറ് അല്ലേ. എന്നാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ താടിക്ക് കൈയും കൊടുത്ത് നിങ്ങൾ ഞെട്ടിച്ച 90% കാര്യങ്ങളുണ്ടല്ലോ റിയൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതെ, ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും റിയൽ തന്നെയാണ്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ എന്ന ഡയറക്ടറുടെ ആ ഒരു തലച്ചോറ്. പുള്ളിയുടെ ചില ഭ്രാന്തമായ സിനിമ ഭ്രാന്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് സ്വന്തമായി ഉണ്ടാക്കിയ 500 ഏക്കർ ചോളപ്പാടം. അതായത്, ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ആ വലിയൊരു ചോളപ്പാടുണ്ട്. ഗ്രാഫിക്സ് അല്ലാട്ടോ അത്. ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി നോളൻ കാശുമുടക്കി 500 ഏക്കറിൽ ചോള കൃഷി നടത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴോ ഈ ചോളം അത്രയും വിറ്റ് പുള്ളി വൻ ലാഭം ഉണ്ടാക്കി എന്നതാണ് മറ്റൊരു രസകരമായ ഒരു കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഒരു കാര്യം എന്താണെന്നറിയാം. അതായത്, പച്ച സ്ക്രീനുകളോട് നോ പറഞ്ഞിരിക്കുന്നു. ഗ്രീൻ സ്ക്രീൻ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, അതിനോട് കംപ്ലീറ്റ്ലി നോ പറഞ്ഞിരിക്കുന്ന ഒരു മൂവിയാണിത്. അതായത്, അഭിനേതാക്കൾ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ശൂന്യാകാശവും അതുപോലെ തന്നെ തമോഗർത്തവുമല്ല പച്ച സ്ക്രീനിൽ പിന്നീട് വരച്ച് ചേർത്തതൊന്നുമല്ല. പകരം എന്താ, സെറ്റിന് പുറത്ത് ഭീമാകാരമായ LED പ്രൊജക്ടറുകൾ വെച്ച് യഥാർത്ഥ സ്പേസിന്റെ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തതാണ്. ആ അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അവരെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുന്നത്. എത്ര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇങ്ങനെ കണ്ണു തള്ളി അന്താളിച്ചു നിൽക്കുന്ന കുറെ റിയാക്ഷൻസ് സിനിമയിലുണ്ട്. ആ ഭയമൊക്കെ ഈ ഒരു അഭിനേതാക്കളുടെ മുഖത്ത് നല്ല റിയൽ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. എത്രമാത്രം എഫേർട്ട്, യെസ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ, നാസയെ പോലും ഞെട്ടിച്ചൊരു കാര്യം പറഞ്ഞുതരട്ടെ. ഈ നാസയെ പോലും ഞെട്ടിച്ച റിയൽ ബ്ലാക്ക് ഹോൾ ഈ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത്, സിനിമയിലെ ഗാർഗൻചുവ എന്ന ഭീമൻ തമോഗർത്തുണ്ടല്ലോ, അതായത് ബ്ലാക്ക് ഹോൾ വെറുമൊരു ഭാവനയല്ലാട്ടോ.

കാരണം നോബൽ സമ്മാന ജേതാവായ കിപ്തോൺ എന്ന സയന്റിസ്റ്റിന്റെ കമ്പ്യൂട്ടർ ഇക്വേഷനുകൾ വെച്ചാണ് അത് ഉണ്ടാക്കിയത്. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഈ ഒരു കാര്യത്തില്? അതായത് വർഷങ്ങൾക്ക് ശേഷം നാസ യഥാർത്ഥ ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോ എടുത്ത സമയത്ത് നോളൻ സിനിമയിൽ കാണിച്ച അതി ആകൃതിയായിരുന്നു അതിന്. അതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തലച്ചോറിൽ ഇങ്ങനെ ഫ്യൂസ് പോകുന്ന പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അതിനെ കൺഫ്യൂസ്ഡ് ഒന്നും ആക്കണ്ട, നമുക്കറിയാലോ നോളൻ അങ്ങനെയാണ്, അതൊരു ജിന്നാണെന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ എന്നാലും നീ ഒന്ന് റിലാക്സ് ചെയ്തു, ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് മൊത്തത്തിൽ ഇങ്ങനെ കിളി പോയിരിക്കല്ലേ. അപ്പൊ പോയ കിളിയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം നല്ലൊരു പാട്ടിന് ശേഷം. Keep on listening Ahalya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back. കേട്ടുകൊണ്ടിരിക്കുന്ന സിലോയ്ഡ് ആണ് കൂടെ. ഇറ്റ്സ് വി ആർ ജി ആയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു കാര്യം കേട്ടാൽ നിങ്ങളുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടും. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുണ്ടല്ലോ, ഈ സിനിമ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയതും കരയിപ്പിച്ചതും അല്ലെങ്കിൽ ഭൂതപ്രേതങ്ങൾ വില്ലന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെന്താ, സമയം അല്ലെ, ടൈമാണ്. ടൈം എന്ന വില്ലനാണ് ശരിക്കും ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മളെ പേടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയിലെ ആരും മറക്കാത്ത മൂന്ന് മൈൻഡ് ബ്ലോയിങ് മൊമെന്റുകളുണ്ട്. സിനിമ കണ്ടവർക്ക് ഇത് പെട്ടതങ്ങ് കലകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് വെച്ചിട്ട് നേരെ പോയിട്ട് സിനിമ ഒന്ന് കണ്ടേക്കും കേട്ടോ. അമുതേ, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. ഒന്നാമത്തെ കാര്യം, 1 hour = 7 years. ഒരു മണിക്കൂർ എന്നത് 7 വർഷം. അവർ ഇറങ്ങുന്ന ഒരു ഗ്രഹമുണ്ട്, മില്ലേഴ്സ് പ്ലാനറ്റ്. ആ ഗ്രഹത്തിലെ ഗുരുത്വാകർഷണം കാരണം അവിടെ ചിലവഴിക്കുന്ന വെറും ഒരു മണിക്കൂർ എന്നാൽ ഭൂമിയിലെ 7 വർഷങ്ങൾക്ക് തുല്യമാണെന്നുള്ളതാണ്. അവിടെ ഒരു വലിയ രാക്ഷസ തിരമാലയിൽ പെട്ട് വെറും 3 മണിക്കൂർ അവർ വൈകുന്നുണ്ട്. തിരികെ സ്പേസ് ഷിപ്പിൽ എത്തുമ്പോൾ ഭൂമിയിൽ 23 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അതാണ് അതിലെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ ടിക് ടിക് ശബ്ദത്തിന്റെ രഹസ്യം, അതായത് ഈ സിനിമയിൽ യൂസ് ചെയ്യുന്ന ആ ശബ്ദത്തിന്റെ രഹസ്യം. ആ ഗ്രഹത്തിൽ അവർ നിൽക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടിക് ടിക് ടിക് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. അത് ശരിക്കും പറയുകയാണെങ്കിൽ വെറും ഒരു BGM ഒന്നും അല്ല കേട്ടോ ഗായ്സ്. പിന്നെന്താ, ആ മ്യൂസിക്കിലെ ഓരോ ടിക്ക് ശബ്ദത്തിനിടയിലും ഭൂമിയിൽ ഒരു ദിവസവും 17 മണിക്കൂറും കടന്നു പോകുന്നുണ്ടായിരുന്നു. അതായത് അടുത്ത തവണ സിനിമ കാണുമ്പോൾ ആ ടിക് ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ഒരു കണക്ഷൻ കൃത്യമായിട്ട് കിട്ടുന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ, കരയിപ്പിക്കുന്ന 23 വർഷത്തെ വീഡിയോ മെസ്സേജ് ആണ്. അതായത് തിരികെ ഷിപ്പിലെത്തിയ നായകൻ ഭൂമിയിൽ നിന്ന് മകളയച്ച 23 വർഷത്തെ വീഡിയോകൾ കാണുന്ന ഒരു രംഗമുണ്ട്. അതായത് താൻ പോരുമ്പോൾ 10 വയസ്സുണ്ടായിരുന്ന മകൾ തന്നേക്കാൾ വയസ്സായ ഒരു സ്ത്രീയായ സ്ക്രീനിൽ വന്ന് പ്രായമായ അച്ഛനോട് ദേഷ്യപ്പെടുന്നതും കരയുന്നത് കാണുന്ന സമയം അല്ലെ. ശരിക്കും നമ്മളത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത് ഇങ്ങനെ കണ്ണു നിറഞ്ഞു പോകുന്നുള്ളതാണ്. ശരിക്കും സയൻസിനപ്പുറം സ്നേഹം എന്ന വികാരത്തിന് കാലത്തെയും സമയത്തെയും തോൽപ്പിക്കാനായിട്ട് കഴിയുമെന്ന് നോളൻ തെളിയിച്ച നിമിഷങ്ങൾ തന്നെയാണ് അല്ലെ. ഇനി നമുക്ക് സിനിമയിലെ ആ നെഞ്ചിരിപ്പ് കൂട്ടുന്ന ക്ലൈമാക്സ് ഡാർക്കിംഗ് സീനിലെ ആ ഒരു ഐക്കോണിക് മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് എന്നെ കേൾക്കാം അല്ലെ. യെസ്, അപ്പൊ നല്ലൊരു പാട്ട് വരുന്ന സ്ഥലമായിട്ട് ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സെല്ലലൗഡിലെ ഇൻഡസ്ട്രിയലാർ സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലേ. ശാസ്ത്രവും വികാരങ്ങളും ഒരുപോലെ സമ്മേളിച്ചൊരു വിസ്മയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം, നിങ്ങൾക്കൊരു ടൈം മെഷീൻ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമയത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങൾ ഭൂതകാലത്തിലേക്ക് പോകാനാണോ അതോ ഭാവിയിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുക? പോയാൽ ആദ്യം ആരെയായിരിക്കും കാണുക? അതുപോലെ നിങ്ങളുടെ രസകരമായ മറുപടികൾ തീർച്ചയായിട്ടും അഹലിയ എഫ് എം 90.4 എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ എന്നെയും അറിയിക്കാൻ കേടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ സ്പേസ് ട്രിപ്പ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമുക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. ഇന്നത്തെ സ്പേസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായാലും വീണ്ടും അടുത്ത ദിവസം സെല്ലലൗഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമയുടെ കുറെ രഹസ്യവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയൊക്കെ till then it's me RJ Ahilya signing off. Keep listening to Ahilya FM 90.4, always tuned for good music.
2: കരുതലോടെ കർക്കടകം.
3: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുമോ, ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന പനി, ഗുരുതരമായ അണുബാധ, ദഹനശക്തി തീരെ കുറഞ്ഞ അവസ്ഥയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചില ഗർഭകാല സാഹചര്യങ്ങൾ, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ എല്ലാ ചികിത്സകളും അനുയോജ്യമല്ല. അതിനാൽ കർക്കിടക ചികിത്സ യോഗ്യനായിട്ടുള്ള ഒരു ആയുർവേദ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
0: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
11: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
12: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
13: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
14: നിങ്ങൾ മൊബൈൽ ഫോൺ തുറക്കുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയും പിസയും ഡെസേർട്ടും ഒക്കെ തെരഞ്ഞു പിടിച്ച് ഫുഡിൽ ഫുഡ് കാർട്ടിലേക്ക് ഇടുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു. ആപ്പിൽ ലൊക്കേഷൻ ലൈവ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തും ഞാൻ ഓർഡർ ചെയ്ത ബിരിയാണി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒടുവിൽ എത്താറാകുന്ന സമയത്ത് ഭക്ഷണം ഒരിക്കലും നിങ്ങളുടെ വീട്ടുപടിക്കൽ വരില്ല. ഇതെന്താ, റൈഡർ ഇനി വഴിതെറ്റി പോയോ, അതോ ആപ്പിന് എന്തെങ്കിലും പ്രശ്നമാണോ, ആപ്പ് പണി തന്നതാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കും അല്ലേ. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. സംഗതി, ഈ സംഭവം ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ രാവിലെ ഇരിക്കുന്നു, മൊബൈൽ ഫോൺ തുറക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരും എന്ന് നോക്കി നമ്മൾ കാത്തിരിക്കും. പക്ഷെ ഒരിക്കലും വരാത്ത ഫുഡ് ഐറ്റം, ഇത് പക്ക പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാ ഇത് പറയുന്നേ കാലിഡോസ്കോപ്പിൽ, ഒന്നുമേ പുരിയലേ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. അഭിരാമിയാണ് കൂടെയുള്ളത് കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ദക്ഷിണ കൊറിയയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ ലോകമെമ്പാടും ജെൻസി പിള്ളേർക്കിടയിൽ തരംഗമായി മാറിയിട്ടുള്ള ഒരു പുതിയ, ഏറ്റവും പുതിയൊരു കൺസെപ്റ്റാണ് ഡോപ്പമിൻ ആപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഡോപ്പമിൻ ആപ്പുകൾ സംഗതി സത്യമാണ്. ഓൺലൈനിൽ ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അത് ട്രെൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു ഡോപ്പമിൻ സന്തോഷം നമുക്ക് കിട്ടുമല്ലോ. ഈ സന്തോഷം തരുന്ന ഹോർമോൺ റിലീസ് ചെയ്യുമല്ലോ ഡോപ്പമിൻ. ആ ഒരു ഹാപ്പി ഫീലിംഗ് അല്ലെങ്കിൽ തൃപ്തി മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ആപ്പുകൾ, ഈ ഡോപ്പമിൻ ആപ്പുകൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും അനാവശ്യമായിട്ട് പണം ചെലവാക്കി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നതിന് പകരം നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, ആഹാ ഫുഡ് ഓർഡർ ചെയ്തല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകും. പക്ഷെ പൈസ പോവില്ല, പണം ലാഭിക്കാം, അനാവശ്യമായിട്ടുള്ള കലോറി വയറ്റിലാക്കാതെ ഇരിക്കാം. അതേസമയം ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് അല്ലെങ്കിൽ വൈബ് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ശരിക്കും ഇതൊരു സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിമാണ്. വയറ് നിറയില്ലെങ്കിലും മനസ്സ് നിറയും എന്ന് പറയുന്നൊരു ലൈനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ കാർട്ടിൽ ഫുഡ് ആഡ് ചെയ്ത് വെറുതെ നോക്കിയിരുന്നിട്ടുണ്ടോ? കാർട്ടിലിട്ട് വെച്ചു പക്ഷേ ഓർഡർ കൊടുത്തില്ല എന്ന് പറയുന്ന ആ ഒരു പഴയ ശീലം തന്നെയാണ് ഇന്റർനാഷണൽ ലെവലിൽ ഡോപ്പമിൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോപ്പമിൻ ആപ്പ് എന്താണെന്ന് വെച്ചാൽ, അതിൽ നമുക്ക് കയറി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. നമ്മളതിങ്ങനെ വരുന്നതും നോക്കി നമുക്കിരിക്കാം, പക്ഷേ വരില്ല, നമ്മുടെ പൈസയും പോവില്ല, അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കലോറിയും കൂടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വിഷയം. എന്തായാലും കലഡോസ്കോപ്പിൽ നമുക്ക് അതേക്കുറിച്ച് കേൾക്കാം. തുടങ്ങിയത് ഞാൻ അഭിരാമിയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പണം ചെലവാക്കാതെ കലോറി കൂട്ടാതെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു മാജിക് ആപ്പ്. ആ ആപ്പിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഓർക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്പ്. ഫുഡ് നെവർ കംസ്, ഭക്ഷണം ഒരിക്കലും വരില്ല എന്ന് പറയുന്ന ഒരു ആപ്പാണ്. കേൾക്കുമ്പോ നമുക്കൊരു തമാശയായിട്ട് തോന്നാല്ലേ, എന്താ ഇത്? പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഭക്ഷണവും നമ്മുടെ വീട്ടുപടിക്കൽ എത്തില്ല. എങ്ങനെയാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ ഫുഡ് ഡെലിവറി ആപ്പ് ഇല്ലേ, അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, എക്സ്ട്രാ ചീസൊക്കെ ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം, ഓർഡർ കൊടുക്കാം. ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി റൈഡറും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മാപ്പ് ലൈവായി കാണാൻ പറ്റും. ഒടുവിൽ ഓർഡർ ഡെലിവേർഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഫോണിൽ ഇങ്ങനെ വരും, ടിങ് ടിങ് എന്ന് പറഞ്ഞ് വരും. അപ്പം മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓർഡർ ഡെലിവേർഡ് എന്ന് കാണാം. പക്ഷെ അപ്പോഴാണ് ഈ ആപ്പിൻ്റെ അസൽ സർപ്രൈസ് സ്ക്രീനിൽ വരുന്നത്. ഇന്ന് നിങ്ങൾ ലാഭിച്ചത് ₹500 സീറോ കലോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടും. ഈ ആപ്പ് സ്ക്രീനിൽ ഇത്ര വലിയ അക്ഷരത്തിൽ ഈ മെസ്സേജ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഹാപ്പി ഹോർമോൺസ്, ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ കുറേ സമയം ഓർഡർ ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഡോപ്പമിൻ കിട്ടും, ആ സംതൃപ്തിയോടൊപ്പം പണവും കലോറിയും ലാഭിച്ചതിൻ്റെ ഒരു ഡബിൾ സന്തോഷം ഉണ്ടാവും. വാട്ട് എ കൺസെപ്റ്റ് അല്ലേ! ഇതൊക്കെ ആരെ കണ്ടുപിടിക്കണേ! നമ്മുടെ ബഡ്ജറ്റും ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ജെൻസി ട്രെൻഡാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള നല്ല അഭിപ്രായമുണ്ട്, മോശം അഭിപ്രായമുണ്ട്. വെറുതെ സമയം പോക്കാണ്, എന്തിനാ ഇപ്പം ഇങ്ങനത്തെ ആപ്പുകൾ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു സംഗതി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കലഡോസ്കോപ്പിൽ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരിക്കലും വരാത്ത ഫുഡ് എന്ന് പറയുന്ന ഈ ആപ്പ്, ഈ ആപ്പിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കിട്ടാത്ത ഭക്ഷണം അല്ലേ, എന്തിനാ കിട്ടാത്ത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെറുതെ ഈ ആപ്പിൽ സമയം കളയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് മനഃശാസ്ത്രജ്ഞർ കൊടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സന്തോഷം ലഭിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമല്ല, അതിനായിട്ട് കാത്തിരിക്കുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടും. ഇപ്പം മെനു കാർഡുകൾ തിരയുമ്പോൾ, ഡിഷുകൾ സെലക്ട് ചെയ്യുമ്പോൾ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്സും വലിയ രീതിയിലുള്ള മാനസിക ആശ്വാസവും കൊടുക്കുന്നുണ്ട്. ഇമ്പൾസ് ബയിങ്ങിന് ഒരു ഫുൾ സ്റ്റോപ്പ് കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണത്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആപ്പ്, ഇങ്ങനെയുള്ള പല ആപ്പുകളും നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ജെൻസി ട്രെൻഡാണ്. അതായത് നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡും സാധനങ്ങളും ഒക്കെ ഓർഡർ ചെയ്യുന്നു, പക്ഷേ പൈസയും പോവില്ല, ഫുഡും വരില്ല, നമുക്ക് ഓർഡർ ചെയ്തല്ലോ എന്നൊരു സന്തോഷം മാത്രം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇമ്പൾസ് ബയിങ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ. ഓൺലൈൻ സൈറ്റുകൾ തുറന്ന് അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങി പൈസ കളയുന്ന ശീലമുള്ള ആളുകളുണ്ട്. അവർക്കിതൊരു ബ്രേക്കാണ്, നല്ലൊരു ബ്രേക്കാണ്. പണം പോവില്ല, എന്നാൽ ഞാൻ ഓർഡർ ചെയ്തു എന്നൊരു തോന്നൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു സ്ട്രെസ് റിലീവറാണ്. ജോലിസ്ഥലത്തെയും പഠനത്തിലെയും ഒക്കെ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും, അപ്പോൾ ബോറടി ഉണ്ടാവും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിള്ളേർ ഇതൊരു ചെറിയ ഡിജിറ്റൽ ഗെയിം പോലെയാണ് ഉപയോഗിക്കുന്നത്. സംഗതി ആളുകൾക്ക് വലിയ റിലാക്സേഷൻ നൽകുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പോലെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ലോകത്തിൽ നിന്നുള്ളൊരു ഓടിയൊളിക്കലാണല്ലോ ഇത്. നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി ഇത്തരം ഡിജിറ്റൽ ലോകത്തേക്ക് നിരന്തരം പോയാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അഭിമുഖീകരിക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സത്യത്തിൽ ഭക്ഷണം കഴിക്കാതെയും പണം ചെലവാക്കാതെയും നമ്മൾ തലച്ചോറിനെ പറ്റിക്കുകയല്ലേ. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതൊരു പുതിയ ഡിജിറ്റൽ അഡിക്ഷൻ ആയിട്ട് മാറാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, സ്ട്രെസ് കുറയ്ക്കാൻ വല്ലപ്പോഴും ഇത്തരം കുഞ്ഞു കുഞ്ഞു ഡിജിറ്റൽ ട്രിക്കുകൾ നല്ലതാണ്. പക്ഷേ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോകരുത്. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. കാലിഡോസ്കോപ്പ് ാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ലിസണിംഗ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് ദാഹിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ബോണറ്റിലോ ഡാഷ്ബോർഡിലോ കാറിന്റെ സൈഡിലോ ഒക്കെ ഉണ്ടാവുമല്ലോ വാട്ടർ ബോട്ടിൽ. ആ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു ഒറ്റ കുടിയാണ് അല്ലേ? എന്നാ കേട്ടോളൂ, നിങ്ങൾ ആ കുടിക്കുന്നത് വെറും വെള്ളമല്ല, ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് അണികകളാണ്. ഇപ്പൊ നമ്മൾ വണ്ടി വെയിലത്ത് പാക്ക് ചെയ്ത് പോകുമ്പോഴോ ചൂടുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിൽ ചൂടുള്ള ഒരു എൻവയോൺമെന്റിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കുന്ന സമയത്തോ നടക്കുന്നത് വലിയൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. വല്ല അറിയുന്നുണ്ടോ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത്? വെയിലടിക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലെ കെമിക്കലുകൾ പതുക്കെ വെള്ളത്തിലേക്ക് ലയിച്ചു തരും. BPA, ഫ്തലേറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ബോട്ടിലിന്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് അണികകൾ ഇളകി ഇങ്ങനെ വെള്ളത്തിൽ കലരും. വെയിലത്തിരുന്ന വെള്ളത്തിനൊരു പ്രത്യേക പ്ലാസ്റ്റിക് രുചി തോന്നാറില്ലേ? അത് ഈ കെമിക്കൽസ് കലർന്നത് കൊണ്ടാണ്. അപ്പൊ അതിനെ ഹെൽത്ത് എക്സ്പേർട്സ് വിളിക്കുന്നത് ഡെഡ് ബോട്ടിൽസ്, അല്ലെങ്കിൽ നശിച്ച വെള്ളം എന്നാണ്. അറിയാതെ പോലും ഇത് സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവും. ശരീരത്തിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹോർമോൺ ബാലൻസിനെ തകിട്ടം മറിക്കും. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും, മെറ്റബോളിസം കുറയും, ദീർഘകാല ദോഷങ്ങൾ ഉണ്ടാവും. ശരീരത്തിൽ പ്ലാസ്റ്റിക് അണികകൾ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ വരെ ബാധിക്കും. എന്താണ് സൊല്യൂഷൻ? ദാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എല്ലാം പറഞ്ഞു, ഈ പറഞ്ഞ പോലെ നശിച്ച വെള്ളമാണ്, പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് വെള്ളമൊന്നും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. കാരണം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകും, അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പൊ കാറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചാൽ, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ തെർമോ ഫ്ലാസ്കുകൾ ഉണ്ടെങ്കിൽ കാറിൽ കരുതുക. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ വെയിൽ നേരിട്ട് അടിക്കുന്നിടത്ത് വെക്കരുത്. ഒരുപാട് നേരം പ്ലാസ്റ്റിക് ബോട്ടിലിരുന്ന വെള്ളം കുടിക്കരുത്. പഴയ ബോട്ടിലുകൾ മാറ്റുക ഇടയ്ക്കിടയ്ക്ക്. പ്ലാസ്റ്റിക് ആണെങ്കിലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വീണ്ടും വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കാതിരിക്കുക. ചെറിയ ശ്രദ്ധകളാണ്, ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ വലിയ ആരോഗ്യത്തിനുള്ള ചെറിയ ടിപ്സാണ്. ഈ ടിപ്സ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവിന് പോകുന്ന, റൈഡിന് പോകുന്ന, ടൂറൊക്കെ പോകുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ട്യൂൺഡ്. കാലിഡോസ്കോപ്പിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. താൽക്കാലികമായിട്ടാണ് ഞാൻ പോകുന്നത്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. സ്വയം ചികിത്സ ചെയ്യാതെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് ഓരോരുത്തരുടെ ശരീരഘടനയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകളും അതുപോലെ എണ്ണയും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ഈ കർക്കിടക കാലത്തിൽ ചെയ്യേണ്ടതാണ്.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
6: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
5: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
8: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
7: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
8: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
10: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മലയാളികളുടെ ദിനം പ്രതിയുള്ള ഭക്ഷണക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പയറുവർഗ്ഗങ്ങൾ. കറികൾക്കും തോരനുകൾക്കും രുചി നൽകാനായിട്ട് മാത്രമല്ല, മണ്ണിൽ നൈട്രജൻ നിക്ഷേപിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടാനും പയർ കൃഷി നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട 8 ഇനം പയറുകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ പ്രത്യേകതകൾ, കൃഷിരീതി, കൃത്യമായ പരിപാലന മാർഗങ്ങൾ എന്നിവ എങ്ങനെയൊക്കെയാണ് എന്നും സമഗ്രമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. സാധാരണയായിട്ട് മലയാളികളുടെ തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും വൻതോതിൽ വിളവ് തരുന്നതുമായ പയറിനമാണ് നീളൻ പയർ. വെള്ളായണി, ജ്യോതി, ശാരിക, മല്ലിക തുടങ്ങിയ നീളൻ പയറിലെ ജനപ്രിയ ഹൈബ്രിഡ് ഇനങ്ങളാണ്. കട്ടിയുള്ള മാംസളമായ ശരീരവും ധാരാളം നാരുകളും അടങ്ങിയ ഈ പയറിന് വിപണിയിലെപ്പോഴും വൻ ഡിമാൻഡ് കൂടിയാണ്. വിത്തുകൾ നേരിട്ട് പാകിയാണ് നീളൻ പയർ കൃഷി ചെയ്യുന്നത്. വിത്ത് പാകുന്നതിന് മുമ്പ് 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് വേഗത്തിൽ മുളയ്ക്കാനായിട്ട് സഹായിക്കും. കുഴികളെടുത്ത് ചാണകപ്പൊടിയും വേപ്പുപിണ്ണാക്കും അടിവളമായി നൽകി വിത്ത് പാകാം. വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ പന്തലുകളോ കമ്പുകളോ കൊടുത്ത് പടർത്താനായിട്ട് ശ്രദ്ധിക്കണം. പയർചെടികളിൽ ചാഴി, പേൻ, തണ്ടുതുറപ്പൻ പുഴുക്കൾ എന്നിവയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇവയെ തടയാനായിട്ട് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമല്ലെങ്കിൽ ലയിപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നട്ട് 45 മുതൽ 50 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പ് ആരംഭിക്കാനായിട്ട് സാധിക്കും. പയറിലെ ആദ്യത്തെ ഇനമായ നീളൻ പയറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അല്ലേ. ഇനി പന്തൽ വേണ്ടാത്ത കുറ്റിപ്പയറിനെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വ്യത്യസ്ത ഇനം പയറുകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലപരിമിതിയുള്ളവർക്കും ബാൽക്കണികളിലും ടെറസിലും ഗ്രോ ബാഗ് ചെയ്യുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഇനമാണ് കുറ്റിപ്പയർ. പന്തല് നിർമ്മിച്ച് പടർത്തേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭാഗ്യലക്ഷ്മി, കനകമണി എന്നിവ കുറ്റിപ്പയറിലെ മികച്ച നാടൻ ഇനങ്ങളാണ്. ഗ്രോ ബാഗുകളിലോ ചെറിയ ചട്ടികളിലോ കുറ്റിപ്പയർ വളരെ എളുപ്പത്തിൽ വളർത്താം. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ സമമായി കലർത്തിയ മിശ്രിതത്തിലാണ് വിത്തുകൾ നടേണ്ടത്. ചെടിയുടെ തണ്ട് കൂടുതൽ പൊങ്ങിപ്പോകാതെ കുറ്റിയായി വളരുന്നതിനാൽ വളരെയധികം പരിചരണത്തിന്റെ ആവശ്യമില്ല. പന്തൽ നിർമ്മാണ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാം എന്നതാണ് കുറ്റിപ്പയറിന്റെ പ്രധാന സാമ്പത്തിക ലാഭം. വളരെ കുറഞ്ഞ കാലയളവിൽ, ഏകദേശം 35 മുതൽ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വിളവ് തന്നു തുടങ്ങും. വീട്ടാവശ്യത്തിനുള്ള പയർ ദിവസേന ലഭിക്കാനായിട്ട് 5 അല്ലെങ്കിൽ 6 ഗ്രോ ബാഗുകളിൽ കുറ്റിപ്പയർ നട്ടാൽ മാത്രം മതിയാകും. കുറ്റിപ്പയറിനെ കുറിച്ചാണ് കേട്ടത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചതുരപ്പയറിനെ കുറിച്ച് അറിയാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാണാൻ നാലു വശങ്ങളിലും ചിറകുകൾ പോലെ കട്ടിപ്പടർപ്പുകളുള്ള വേറിട്ടൊരു പയറിനമാണ് ചതുരപ്പയർ അഥവാ റക്കപ്പയർ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഈ പയറിൽ പ്രോട്ടീനും വൈറ്റമിൻസും വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പയറ് മാത്രമല്ല, ഇലകളും കിഴങ്ങും വരെ ഭക്ഷണമാക്കാനായിട്ട് സാധിക്കും. മഴക്കാലത്തിന്റെ തുടക്കത്തിലാണ് ചതുരപ്പയർ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. വിത്തുകളുടെ പുറന്തോട് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നടുന്നതിന് മുമ്പ് അല്പം മണലിൽ ഉരസുകയോ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കുകയോ ചെയ്യുന്നത് മുളയ്ക്കൽ ത്വരിതപ്പെടുത്തും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് പന്തലൊരുക്കി ഇവ വളർത്തുകയും ചെയ്യും. മറ്റു പയറുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ഒന്നാണ് ചതുരപ്പയർ. അതികഠിനമായ കീടബാധകൾ ഇതിനെ സാധാരണയായിട്ട് ബാധിക്കാറില്ല. ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ മാസങ്ങളോളം തുടർച്ചയായി ധാരാളം പൂക്കളും പയറുകളും ലഭിച്ചുകൊണ്ടിരിക്കും. ചതുരപ്പയറിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. ഇനി വയലറ്റ് പയറിനെ കുറിച്ചറിയാം മനോഹരമായ ഒരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാഴ്ചയിൽ കടും പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന സവിശേഷമായ ഇനമാണ് വയലറ്റ് പയർ. അരുൺ എന്ന പേരിൽ അറിയപ്പെടുന്ന നാടൻ ഇനം ഈ വിഭാഗത്തിൽ പെട്ടതാണ്. സാധാരണ പയറുകളേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വളരെ ഉത്തമം കൂടിയാണ്. നീളൻ പയറിന്റെ അതേ കൃഷിരീതി തന്നെയാണ് വയലറ്റ് പയറിനും അവലംബിക്കേണ്ടത്. നീർവാർച്ചയുള്ള മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും അടിവളമായി നൽകി വിത്തുകൾ നടാം. വള്ളികൾ നന്നായി പടർന്ന് പന്തലിക്കാനായിട്ട് 6 അടി ഉയരത്തിൽ പന്തലുകൾ നിർമ്മിച്ച് നൽകണം. തോട്ടത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു എന്നതിനൊപ്പം വിപണിയിൽ കൂടുതൽ വില ലഭിക്കാനും വയലറ്റ് പയർ സഹായിക്കും. പൂക്കളും പയറും ഒരുപോലെ ആകർഷകമായതുകൊണ്ട് അടുക്കള തോട്ടത്തിൽ ഒരു വെറൈറ്റി ലുക്ക് നൽകാനായിട്ട് ഈ ഒരു പയറിന് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി വട്ടപ്പയർ അഥവാ അമരപ്പയറിനെ കുറിച്ചറിയാം. മനോഹരമായ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഇനി അമരപ്പയറിനെ കുറിച്ചറിയാം. ഗ്രാമീണ മേഖലകളിൽ വളരെ ജനപ്രിയമായ ഒരു പരമ്പരാഗത പയറാണ് അമരപ്പയർ. വലുപ്പം കുറഞ്ഞ് പരന്ന ആകൃതിയിലുള്ള ഈ പയറുകൾക്ക് പ്രത്യേക രുചിയും മണവുമാണ് ഉള്ളത്. ശൈത്യകാലത്തും മഴക്കാലത്തും സമൃദ്ധമായി വിളവ് തരുന്ന ഒന്നാണ് അമരം. അതിരുകളിലെ വേലികളിലോ മരങ്ങളിലോ പടർത്തിവിടാനായിട്ട് അനുയോജ്യമായ ശക്തമായ വള്ളികളാണ് അമരയ്ക്കുള്ളത്. വലിയ തോതിൽ പരിചരണമോ രാസവളങ്ങളോ ഇതിനാവശ്യമില്ല. പറമ്പിൻ്റെ മൂലകളിൽ ചെറിയ കുഴികളെടുത്ത് ചാണകപ്പൊടിയിട്ട് വിത്ത് പാകിയാൽ മാത്രം മതിയാകും. മണ്ണ് ഒലിച്ചു പോകുന്ന തടയാനും അതിരുകളിൽ ജൈവ വേലി തീർക്കാനും അമരപ്പയർ കൃഷി സഹായിക്കുന്നുണ്ട്. അമരപ്പയർ വൻതോതിൽ പൂവിടുമ്പോൾ തോട്ടത്തിലേക്ക് ധാരാളം തേനീച്ചകൾ എത്തുന്നത് മറ്റു വിളകളുടെ പരാഗണത്തിനും വലിയ തോതിൽ തുണയാകാറുണ്ട്. ഇനി നമുക്ക് ചെറുപയറിനെ കുറിച്ചറിയാം. മനോഹരമായ ഒരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പച്ചപ്പയറായി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഉണക്കി ധാന്യമായി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിളയാണ് ചെറുപയർ. നെൽവയലുകളിൽ നെൽകൃഷിക്ക് ശേഷമുള്ള ഇടവിളയായും തെങ്ങുംതോപ്പുകളിൽ അടിവളമായും ചെറുപയർ വൻതോതിൽ കൃഷി ചെയ്യാറുണ്ട്. മണ്ണ് നന്നായി ഇളക്കി വിത്തുകൾ വിതറിയാണ് ചെറുപയർ കൃഷി ചെയ്യുന്നത്. ഇതിന് പന്തലുകളുടെയോ താങ്ങുകളുടെയോ യാതൊരുവിധ ആവശ്യവുമില്ല. കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ കടുത്ത വേനൽക്കാലത്തും നെൽപ്പാടങ്ങളിലെ ഈർപ്പം ഉപയോഗിച്ച് ഇത് വളർത്താം. ചെറുപയർ ചെടികളുടെ വേരുകളിലുള്ള ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിൽ നിക്ഷേപിക്കുന്നു. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കുകയും അടുത്ത വിളയ്ക്കാവശ്യമായ പ്രകൃതിദത്ത വളമായി മാറുകയും ചെയ്യുന്നു. ഇനി തുവരപ്പയറിനെ കുറിച്ചറിയാം. മസൂർ എന്നൊക്കെ പറയും, തണൽപ്പയർ, തുവരപ്പയർ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സാധാരണ വള്ളിപ്പയറുകളിൽ നിന്ന് വേറിട്ട് ചെറിയ മരം പോലെ കുറ്റിച്ചെടിയായി വളരുന്ന പയറിനമാണ് തുവരപ്പയർ. പരിപ്പ് നിർമ്മാണത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന തുവരയുടെ പച്ചക്കായകളും കറികൾക്ക് മനോഹരമായ രുചി നൽകുന്നതാണ്. പറമ്പുകളുടെ അതിരുകളിലും വരമ്പുകളിലും തുവര വിത്തുകൾ പാകാം. ഒരു തവണ നട്ടുകഴിഞ്ഞാൽ 2-3 വർഷം വരെ തുടർച്ചയായിട്ട് വിളവെടുക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. വരൾച്ചയെ പ്രതിരോധിക്കാൻ വലിയ ശേഷിയുള്ള ചെടി കൂടിയാണ് തുവരച്ചെടി. തുവരച്ചെടികളുടെ ഇലകൾ കൊഴിയുന്ന സമയത്ത് മണ്ണിൽ നല്ല കമ്പോസ്റ്റ് വളമായിട്ട് മാറുന്നു. കൂടാതെ ആടുകൾക്കും മറ്റ് വളർത്തു മൃഗങ്ങൾക്കും മികച്ച പോഷകാഹാരമുള്ള തീറ്റയായിട്ട് ഇതിന്റെ ഇലകൾ ഉപയോഗിക്കുകയും ചെയ്യാം. തുവരപ്പയറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അല്ലേ. ഇനി ചീനിപ്പയറിനെ കുറിച്ചറിയാം. മനോഹരമായ ഒരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വ്യത്യസ്ത ഇനം പയറുകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടീന്റെ കലവറയായിട്ടുള്ള സോയാബീൻ ഇന്ന് കേരളത്തിലെ അടുക്കള തോട്ടങ്ങളിലും വിജയകരമായിട്ട് പരീക്ഷിച്ചു വരുന്ന ഒന്നാണ് സോയാബീൻ അഥവാ ചീനിപ്പയർ. പച്ചയ്ക്ക് പയറായി പറിച്ച് പുഴുങ്ങി കഴിക്കാനും ഉണക്കി വൻതോതിൽ പ്രോട്ടീൻ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും ഇത് അനുയോജ്യമാണ്. നല്ല സൂര്യപ്രകാശമുള്ള ഇടങ്ങളിൽ നിരകളായി വിത്തുപാകി സോയാബീൻ കൃഷി ചെയ്യാം. മണ്ണിലെപ്പോഴും നേരിയ ഈർപ്പ് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് കൂടുതൽ കായകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. വളരെ കുറഞ്ഞ രോഗബാധ മാത്രമുള്ള ഒരു വിളയാണ് ഇത്. ചെടികൾ പൂർണ്ണമായി പഴുത്തുണങ്ങുമ്പോൾ പയറുകൾ പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കാം. വീട്ടിലെ ഭക്ഷണത്തിൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് സോയാബീൻ കൃഷി സഹായിക്കും. വള്ളിപ്പയറുകൾ മുതൽ പന്തൽ വേണ്ടാത്ത കുറ്റിപ്പയറുകളും പോഷകങ്ങൾ നിറഞ്ഞ വെറൈറ്റി പയറുകളും വരെ നമ്മുടെ കൃഷിയിടങ്ങൾക്ക് വലിയൊരു സമ്പത്താണ് എന്ന് മനസ്സിലാക്കുക. കുറഞ്ഞ ചെലവിലും കുറഞ്ഞ പരിചരണത്തിലും വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത്തരം പയറ് കൃഷികൾ നമ്മെ സഹായിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്കള തോട്ടത്തിലും വൈവിധ്യമാർന്ന പയറിനങ്ങൾ നട്ടുപിടിപ്പിച്ച് സമൃദ്ധി കൊയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വ്യത്യസ്ത ഇനം പയറുകളെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടുക.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ IT ജീവനക്കാർക്കും സെഡൻറി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ IT ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്തുവേദന, നടുവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, ആവി പിടിക്കുക, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ പഥ്യാഹാരങ്ങൾ, കർക്കിടക ചികിത്സ എന്നിവ ഈ പറയുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
2: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
9: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
10: പഠിക്കൂ BTech ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
9: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
10: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 3rd edition.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ദാ ഈ മാസത്തെ ലാസ്റ്റ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ ദാവാൻ എത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളൊക്കെ വെച്ച് തന്ന് കൂടെ ചേരാൻ പോകുന്നത് ഞാൻ അഭിരാമിയാണ്. ഇനിയുള്ളൊരു 2 മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം. ഇനിയിപ്പോൾ വിളിക്കാൻ വയ്യ, വിളിക്കാനൊന്നും നേരമില്ല അഭിരാമി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ഫോൺ എടുത്തിട്ടൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. 8281509000 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് അതേപോലെ നിങ്ങളുടെ പേര് സ്ഥലം ഒക്കെ വെച്ചിട്ട് ഒരു മെസ്സേജ് അങ്ങ് അയച്ചിട്ടാൽ ഞാൻ ആ മെസ്സേജ് വായിക്കാം, പാട്ടും വെച്ചുതരാം കേട്ടോ. അപ്പം അതാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെ പാട്ട് കിട്ടുന്ന പരിപാടി എന്തൊരു നല്ല പരിപാടിയാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇൻസ്റ്റന്റ് പാട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും, കാരണം വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം ആ ഒരു പാട്ട് കേൾക്കാമല്ലോ എന്നുള്ളൊരു സംഭവത്തിൽ. ഇന്നിപ്പോൾ എന്തായാലും 5 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കാരണം ശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ ആലപ്പുഴ, കോട്ടയം, വയനാട്, കാസർഗോഡ് ജില്ലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അവധിയുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പാലക്കാട് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മഴയുള്ള സമയമാണ്, മഴയത്ത് പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ 2-വീലറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പാലക്കാട് യെല്ലോ അലേർട്ട് ആണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഓറഞ്ച് അലേർട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ കുടയെടുക്കാൻ മറക്കരുത്, റെയിൻകോട്ട് എടുക്കാൻ മറക്കരുത്. പിന്നെ മഴയത്ത് കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം സൂപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോകണം. മഴക്കാലം എപ്പോഴും സേഫ് ആയിട്ട്, നമുക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാലമാണ്. പല ആളുകൾക്കും മഴ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. പക്ഷെ അങ്ങനെയല്ല, മഴയുടെ അതിഭീകരത നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും. അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ട്രാക്കിലേക്ക് ഞാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുകാരനാണ് ശങ്കർ മഹാദേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫാസ്റ്റ് സോങ് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഓൺ 8281509000.

0: ശങ്കർ മഹാദേവൻ മാത്രല്ല ഈ പാട്ടില് പാടിയിരിക്കുന്നത് റിമി ടോമി കൂടിയാണ്. രണ്ടുപേരുടെയും എനർജി ഒരു രക്ഷയില്ല. നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്റെ അമ്മയെ നമ്മള് ഭയങ്കര ലോ ആയിട്ടിരിക്കുകയാണെങ്കിലും നമുക്കൊരു ഹൈ എനർജി ഫീല് തരുന്ന ഒരു പാട്ടാണ് കന്നിപ്പെണ്ണ എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ ആദ്യത്തെ കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, ബഷീർക്ക ആലത്തൂര്.
0: ബഷീർക്ക, എന്തെല്ലാ വിശേഷങ്ങള്?
1: നല്ല വിശേഷം, മഴയില്ലാതെ തന്നെ വിശേഷങ്ങൾ.
0: മഴ ഇല്ലാതാകുമ്പോഴാണ് വിശേഷം വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ പറയുന്നേ, ഇത് പാട്ടാ കേൾക്കണ്ടേ?
1: പാട്ട് ശിവ എന്ന മൂവിയിലെ വിടി വഴിയെ നീയ വന്ന് ചേറും. ഈ പാട്ട് വന്ന് ഡെഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കൃഷ്ണാട്ടം മാടമാട്ടൻ സർപ്പുക്ക ചേച്ചി പെരുവമ്പ് ഗുരുവായൂരപ്പൻചേട്ടൻ തെരുവില്ലാമല്ല, നമ്മുടെ മുഹമ്മദ്ക്ക, നമ്മുടെ ശ്രീമുഖം കുമരച്ചേച്ചി, അൻസാർക്ക, അങ്ങനെ എല്ലാവർക്കും വേണ്ടി, സൗഹൃദ കൂട്ടായ്മ എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിറ്റേഷൻ.
0: ഓക്കെ, ശീബകം കുമരച്ചേച്ചി എന്നാണോ പറഞ്ഞത്? കുമരകത്തെ ശീബചേച്ചി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചേട്ടന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ,
1: ബൈ
0: ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്കയാണ്, ആലത്തൂരിൽ നിന്ന്. അപ്പൊ ബഷീർക്ക ചോദിച്ച പാട്ട് ശിവ എന്ന രജനീകാന്ത് സിനിമയിലെ ഒരു പാട്ടാണ്. ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. എസ് പി ബാലസുബ്രഹ്മണ്യം, കെ എസ് ചിത്ര, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കണത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് വീണ്ടും ഒരു എസ് പി ബി ട്രാക്കാണ്. ഇത് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിത്തു ആണ്, ഫ്രം പാലക്കാട്. ജിത്തുവിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഒട്ടകത്തെ കെട്ടിക്കോ ഫ്രം ദ മൂവി ജെന്റിൽമൻ എനിക്ക് വെച്ചുതരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചുതരാലോ, അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എസ് പി ബി പാടിയിട്ടുള്ള രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുമ്പോൾ കെ എസ് ചിത്രയുടെ കൂടെ പാടിയിട്ടുള്ള പാട്ടാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം വരുന്നത് ജാനകി അമ്മയുടെ കൂടെ പാടിയിട്ടുള്ള പാട്ടാണ്. രണ്ട് പാട്ടുകളും തമിഴ് ട്രാക്സ് ആണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, അതേപോലെ പാട്ട് റിക്വസ്റ്റ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. എ ആർ റഹ്മാൻ 33 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ചൊരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, ജെന്റിൽമാൻ എന്ന സിനിമയിലെ പാട്ട്. ഈ ജെന്റിൽമാൻ എന്ന സിനിമ 4K ഡിജിറ്റലി റിസ്റ്റോർ ചെയ്തതിന് ശേഷം 4K ഡോൾബി അറ്റ്മോസിൽ നമുക്കിനി കേൾക്കാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പൊ സിനിമയുടെ റീ റിലീസ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ജെന്റിൽമാൻ മൂവി ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ ഒന്നുകൂടെ കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ അപ്പപ്പുഴ മാധവ. അവരാ മോളെ?
0: മാധവേട്ട പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: രാജകംസമേ മഴവിൽ കുടിലിൽ എന്നുള്ള പാട്ടാ വേണ്ടത്.
0: ആഹാ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ മോന് നമ്മുടെ സൈബുദ്ദീൻ, കൃഷ്ണ, സത്യവാമ, ബാല, ഷീബ, കുമരകം, ബഷീർ, ഗുരുവായൂരപ്പൻ, ജോജി പാറ.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി വെച്ചുതരാം കേട്ടോ. ബൈ ബൈ. നമ്മളെ വിളിച്ചത് മാധവേട്ടനാണ്. മാധവേട്ടൻ ചോദിച്ച പാട്ട് രാജഹംസമേ എന്ന പാട്ടാണ്. ചിത്രചേച്ചി, ചിത്രചേച്ചിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചില പാട്ടുകളിൽ ഒന്നാണ് രാജഹംസമേ എന്ന പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആശ മോളാണ്, ആലത്തൂർ നിന്ന്. ചേച്ചി, സോങ് ചെല്ലം ചെല്ലം കുഞ്ഞിപ്പൂവേ, ബ്രദേഴ്സ് ഡേ എന്ന സിനിമയിലെ പാട്ടാണ് ആശ മോൾ ചോദിച്ചിരിക്കുന്നത്. സോ ആശ മോളുടെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയത് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതിനെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 10th സ്ഥാനത്ത് തുടരുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 5,600 കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിച്ചതാണ് വിമാനത്താവളം. മേഖലയിലെ വ്യോമഗതാഗത ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആന്ധ്രാപ്രദേശിലെ വിനോദസഞ്ചാരം, വ്യാപാരം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ശക്തി പകരാൻ വിമാനത്താവളത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. വിശാഖപട്ടണത്ത് 460 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ നടപ്പാക്കുന്ന ASIP സെമി കണ്ടക്ടർ പദ്ധതിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ അംഗീകാരം ലഭിച്ച ആന്ധ്രാപ്രദേശിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രമാണിത്. കൂടാതെ 5,550 കോടി രൂപ ചെലവിൽ പവർഗ്രിഡ് പ്രത്യേക സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്ന കർണൂൽ 4 പുനരുപയോഗ മേഖല ഒന്നാംഘട്ടത്തിന്റെ ട്രാൻസ്മിഷൻ സംവിധാനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതിന്റെ സുപ്രധാനോടൊപ്പമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. സമയബന്ധിതമായ അന്വേഷണം, പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർ, പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, വേഗത്തിൽ അപ്പീൽ നടപടിക്രമങ്ങൾ എന്നിവ ബിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പൊതുപരീക്ഷകളിൽ അനാരോഗ്യകരമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ നിയമപരമായ ചട്ടക്കൂടിനെ ബിൽ കൂടുതൽ ശക്തിപ്പെടുത്തും. രാജ്യത്തെ കഠിനാധ്വാനികളായ

0: യുവാക്കളുടെയും പ്രതിഭകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ജയശങ്കർ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന രാജ്യത്ത് നടപ്പാക്കി വരികയാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. പിഎം കെഎസ് വൈകിയിൽ പൂർത്തിയായ 1256 പദ്ധതികൾ 38 ലക്ഷത്തോളം കർഷകർക്ക് സഹായകരമായെന്നും മന്ത്രി പാസ്വാൻ പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും പൂർണമായി നിരായുധീകരിക്കുന്നതിന് ബോർഡ് ഓഫ് പീസ് കരാറിൽ എത്തിയിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഭീകരാക്രമണങ്ങൾക്ക് താവളമായി ഗാസ ഇനി ഉപയോഗപ്പെടുത്തില്ലെന്നും അതുവഴി ഇസ്രയേലിന് അർഹമായ സുരക്ഷ ലഭിക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. എന്നാൽ കരാറിനോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതൊരു സമാധാന കരാറിനും മുൻവ്യവസ്ഥയായി ഗാസയിൽ നിന്ന് ആയുധങ്ങൾ നീക്കം ചെയ്യുന്നതും ആ പ്രദേശം പൂർണമായും സൈനികവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും ഉൾപ്പെടെ ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണം ഇസ്രയേൽ ആവശ്യപ്പെട്ടു വരികയായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അടുത്ത മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പേരിൽ എസ് ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. കൈക്കൂലി വാങ്ങിയ പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ പോലീസുകാരന് സസ്പെൻഷൻ. പരാതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചുവരുത്തിയാളുടെ ഫോൺ വിട്ടുനൽകുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. സിവിൽ പോലീസ് ഓഫീസർ NH ബിവിനെയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ വഴി 16 മാസത്തിനിടെ 8547 പേർ കൌൺസിലിംഗിന് വിധേയരായി. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ സ്ഥാപിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. 1509 പേർക്കാണ് തൃശൂരിൽ സേവനം ലഭിച്ചത്. പോലീസ് സ്റ്റേഷനുകളിലെ SHO നിർദ്ദേശിക്കുന്നവർക്കാണ് കൌൺസലിംഗ് നൽകുന്നത്. കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്നേഹിതയിൽ നിന്ന് നേരിട്ട് സേവനം ലഭ്യമാക്കും. കുടുംബങ്ങൾക്കും കൌൺസലിംഗ് നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ടെലി കൌൺസലിംഗ് സൌകര്യവും ലഭ്യമാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 84 സ്നേഹിത സെന്ററുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11139 പേർക്ക് അവസരം ലഭിച്ചു. 13091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ഓഗസ്റ്റ് 10 മുമ്പ് ആദ്യഘടുവായ 1,52,300 രൂപ അഡ്വാൻസ് അടയ്ക്കണം.

0: വച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. കഴിഞ്ഞ മാസം 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. 4000 ട്രോളിംഗ് ബോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. നേരിട്ടും അനുബന്ധ മേഖലകളിലുമായി 10,000 കുടുംബങ്ങളാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിരോധനം അർദ്ധരാത്രിയിൽ അവസാനിക്കുമെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയതിനാൽ ബോട്ടുകൾ കടലിൽ പോകരുതെന്ന് ഫിഷറീസ് അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. ഇത് സംബന്ധിച്ച് ബോട്ട് ഉടമകൾക്കും തൊഴിലാളികൾക്കും സന്ദേശം നൽകിയതായും ഹാർബർ പരിസരത്തും തീരദേശത്തും വാഹന അനൌൺസ്മെന്റ് നടത്തിവരുന്നതായും ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കി. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലിയിലേക്ക് പോകുന്ന ഇൻഡിഗോ വിമാനവും ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമാണ് വഴിതിരിച്ചുവിട്ടത്. മുത്തങ്ങ കേസിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മറ്റൊരു പോലീസുകാരനായ അബ്ദുസലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10 സ്ഥാനത്ത്. പുരുഷന്മാരുടെ 110 കിലോ ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡൽ കരസ്ഥമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയത് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതിനെന്ന് കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 10 സ്ഥാനത്ത് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: കരുതലോടെ കർക്കിടകം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്.
3: മഴക്കാലത്ത് പൊതുവെ സൂര്യപ്രകാശം കുറവായിരിക്കും. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും. ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. ആയുർവേദത്തിൽ ഈ ദഹനശക്തി കുറവിന് അഗ്നിമാന്യമെന്നാണ് പറയുന്നത്. ദഹനശക്തി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭക്ഷണം ശരിയായി ദഹിക്കില്ല. ഈ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടം ശരീരത്തിൽ ആമം എന്ന അവസ്ഥയിൽ അടിഞ്ഞുകൂടും. ഈ ആമമാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാനമെന്ന് ആയുർവേദം കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് പലർക്കും വിശപ്പ് കുറയുന്നതും ശരീരവേദനകൾ അനുഭവപ്പെടുന്നതും.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50 പ്രമുഖർ, 1000 ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
6: സന്ധി.

0: വാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
5: അങ്ങനെ പാട്ടും ന്യൂസും ഒക്കെ കേട്ട് നമ്മൾ പവർ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ഇതാരാണ്? സുരേന്ദ്രൻ ചേട്ടാ, പറയൂ, ഏത് പാട്ടാണ് ഇന്ന് കേക്കണ്ടേ? കൺമണിയാണല്ലേ, കണ്ണമ്മയല്ലേ? കൺമണി, എൻ കൺമണി. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ പറയൂ.
6: അങ്ങനെ എന്റെ ഒരു പെരുമ്പന്നത്തോളം എന്നൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അത് എല്ലാ സഹോദരങ്ങൾക്കും എന്റെ കുടുംബം.
5: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട്
6: തന്നെ അകലെ എല്ലാ ആരോഗ്യത്തിനും.
5: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുരേന്ദ്രൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട്, ചേട്ടനൊരു ബിഗ് രജനീകാന്ത് ഫാനാണെന്നാ പറഞ്ഞത്. ചോദിച്ച പാട്ട് പഠിക്കാത്തവൻ എന്ന സിനിമയിലെ ഊരെ തെരിഞ്ഞിക്കിട്ടെന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ശ്രീകാന്താണ്, ഫ്രം ആലപ്പുഴ. ശ്രീകാന്തിന്റെ മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഭിരാമി, അഹല്യ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി എനിക്ക് 1983 എന്ന സിനിമയിലെ ഭാവഗായകൻ പി ജയചന്ദ്രനും സ്വരദേവത വാണിയമ്മയും ചേർന്ന് പാടിയ പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. പി ജയചന്ദ്രൻ എന്ന ഗായകനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ. എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടുകൾ കേൾക്കാം, എന്നിട്ട് വേഗം തിരിച്ചെത്താം. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ മറക്കണ്ട, 8281509000.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
5: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26th edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26th edition.

0: സമയം കൃത്യം 1 മണിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവായിട്ട് പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ വളരെ കൃഷ്ണനാണ് മക്കളെ.
0: കൃഷ്ണേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ചിത്രശിലപ്പാളികൾ കൊണ്ട് ശ്രീകോവിലകൾ ഞാൻ തീർക്കുന്നുള്ള പാട്ട് വേണം.
0: അതെ, ഒരുപാട് പഴയ പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇനി ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: ബാലൻ, ജ്യോതി, മാധവൻ, സൈപ്പുദ്ദീൻ, സത്യഭാമ, ഓമന, ശ്രീജ, ഗോപി, ഗുരുവായൂരപ്പൻ, അങ്ങനെ എല്ലാവർക്കും
0: വേണ്ടിട്ട് ആ പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
1: പിന്നെ താങ്കൾക്ക് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് കൃഷ്ണൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് ഒരു പഴയ പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, ചിത്രശിലാപാളികൾ എന്ന പാട്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ടുവന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ആരാണ്? പാലക്കാട് നിന്ന് കണ്ണനാണ്. കണ്ണന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, കൽവനിൻ കാതലി എന്ന പാട്ട് വേണം. മൂവി ഏനോ കൺകൾ, ഏനോ കൺകൾ എന്ന സിനിമയിലെ കൽവനിൻ കാതലി എന്ന പാട്ട് നമുക്ക് കേൾക്കാം. യുവൻ ശങ്കർ രാജു മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ടും ചിത്രശിലാപാളികൾ എന്ന പാട്ടും കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. 2 മണി നേരം വരെ ഞാനിവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് പ്ലേ ചെയ്യാൻ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ലൊരു സൂപ്പർ സോങ് കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയി, വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കണേ?
1: നാഗരാജ്
0: ചേട്ടനാണ് അല്ലെ? എന്താണ് വിശേഷം? ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല.
0: ശരി, ഞാനും കഴിച്ചിട്ടില്ല. എനിക്കും വിശക്കുന്നു. വിശക്കുന്നുണ്ടോ? ഓഹോ, അതെല്ലേ. അവിടെ എല്ലാം റെഡിയാണ്?
1: റെഡിയാണ്.
0: അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പാട്ട് വന്നിട്ട് തമിഴാണ്. മറ്റേ നമ്മ ഊര് നല്ല ഊര് സിനിമയില് സിംഗാര കാത്ത് നെഞ്ചോട് സേത്ത് പെണ്ണാത കൂത്ത് എന്ന പാട്ട്.
0: അപ്പടി, ഓക്കെ, സൂപ്പർ. അപ്പൊ ആ പാട്ട് ഞാൻ വെച്ചരാം കേട്ടോ. നമ്മ ഊര് നല്ല ഊരല്ലേ? നല്ല ഊരല്ലേ?
1: അതെ
0: അതെ അതെ. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാൻ നമുക്ക് ഡെഡിക്കേഷൻ ആർക്കാ പറയണ്ടേ?
1: എല്ലാവർക്കും.
0: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്ക ഈ പാട്ട് അല്ലേ? ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് നമ്മ ഊര് നല്ല ഊര് എന്ന സിനിമയിലെ സിംഗാരക്കാത്ത് എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടും അതിനൊപ്പം വരുന്ന അടുത്ത പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. മെസ്സേജ് അയച്ചേക്കുന്നത് പ്രസാദ് ആണ്, ഫ്രം പാലക്കാട്. പാലക്കാട് നിന്ന് പ്രസാദ് ആണ്. അപ്പുച്ചി ഗ്രാമം എന്ന മൂവിയിലെ എൻ കണ്ണുക്കുള്ള എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തായാലും വെച്ച് തരാമല്ലോ. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് തമിഴ് ട്രാക്കുകളാണ്. പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. കൂടെയുണ്ട് ഞാൻ അഭിരാമി. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. 8281509000 എന്ന നമ്പറിലേക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അപ്പുച്ചി ഗ്രാമം എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്?
1: ഞാൻ രാജീവാണ്.
0: രാജീവ് ഏട്ടൻ, എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം എവിടെയാ?
1: പാലക്കാടുന്ന്.
0: പാലക്കാടുന്ന്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ജൂൾസിനെ പാടിയിട്ടുള്ള പാട്ട് അല്ലേ? പാട്ട്. ഈ പാട്ടിന്റെ ഫാൻ ആണോ ചേട്ടൻ?
1: അതെ.
0: ഓക്കെ, ഞാൻ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. ആർക്കാ ഡെഡിക്കേഷൻ കൊടുക്കണ്ടേ പറയൂ.
1: അത് അഹല്യ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകൾക്കും, എന്റെ വൈഫിനും എന്റെ മക്കൾക്കും.
0: ഓക്കെ ശരി ചേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കിഡിലൻ പാട്ട് കേൾക്കാം. ഈ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കേൾക്കാൻ പറ്റില്ല, നമുക്ക് എണീച്ച് ഡാൻസ് ചെയ്യാൻ തോന്നും അല്ലേ? ശരിയാണ്. അപ്പോ ആ എനർജറ്റിക് ട്രാക്ക് നമുക്ക് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മൾ വിളിച്ചത് രാജീവ് ചേട്ടനാണ്, പാലക്കാട് നിന്ന്. അപ്പോ അഹല്യയിൽ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും വേണ്ടിയിട്ടാണ് പാട്ടെന്നാണ് പറഞ്ഞേക്കണേ. റഫ്താര എന്ന പാട്ട് കേൾക്കുമ്പോ, റഫ്താര എന്ന പാട്ട്, അതുപോലെ മോഹമുന്തിരി വാറ്റിയ രാവ പാട്ട്, പിന്നെ കണ്ണേ കണ്ണേ വീസാതെ തന്നാന ആ ഒരു പാട്ട്, ഈ മൂന്ന് പാട്ടുകളും ഒരേപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് ജോൾസ്ന ഒരു രക്ഷയില്ലാതെ പാടിവെച്ചിട്ടുള്ള പാട്ടാണ് ലൂസിഫറിലെ റഫ്താര. ആ പാട്ട് വരുന്നുണ്ട് ഫോർ രാജീവ് ഏട്ടൻ. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സൂര്യ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഹായ് അഹല്യ, തള്ളപ്പതിയുടെ ജൂലൈ മലർകളെ സോങ് ഫ്രം ഭഗവതി വെച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. സോറി, സൂര്യ അല്ല, സുധീഷ് ഫ്രം കിനാശേരി. അപ്പോ സുധീഷിന്റെ ആ ഒരു ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. കാർത്തിക്കിന്റെയും സാധന സ്വർഗത്തിന്റെയും ശബ്ദത്തിൽ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. രണ്ടും നല്ല കിടുക്കാച്ചി സോങ്സ് ആണ്.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. ജൂലൈ മലർകളെ എന്ന പാട്ട് കേട്ടപ്പോ ജൂലൈ അവസാനിക്കാൻ പോവാണല്ലോ, ഈ പാട്ടങ്ങ് ജൂലൈ എടുത്തോളൂ, എന്തായാലും കഴിയാറായല്ലോ എന്നാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. എന്തായാലും സുധീഷാണ് ആ പാട്ട് ചോദിച്ചത്. ജൂലൈ മലർകളെ എന്ന പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്? ഹലോ,
1: ഹലോ,
0: ആ ഹലോ, അവിടെ ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാ സംസാരിക്കണേ? ജയൻ ചേട്ടാ, എന്താണ് വിശേഷം? ഭക്ഷണം കഴിച്ചോ? ഉച്ച
1: നേരമാണ്.
0: ആഹാഹാ, ഓക്കെ, മഴയത്ത് നിൽക്കാണോ?
1: ഒരു സംഭാഷണം കൂടെ പറഞ്ഞുതരാ.
0: ആ പറയൂ.
1: പക്ഷികൾക്ക് ആകാശം ബലം, മത്സ്യങ്ങൾക്ക് വെള്ളമുള്ള ദിക്കിൽ ബലം, ബലഹീനർക്ക് രാജാവ് ബലം, കുട്ടികൾക്ക് കരച്ചൽ ബലം എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലയിലെ വന്തേണ്ട പാൽക്കാരൻ എന്ന പാട്ട് വെച്ചു തരണം.
0: തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചുതരാം ജയൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എസ് പി ബിയും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ വന്തേണ്ട പാൽക്കാര എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചേക്കണേ. അതും നല്ലൊരു കിഡിലൻ ട്രാക്കാണ്, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ജാജ്വൽ ആണ്, മേൽപ്പറമ്പ് നിന്ന്. കടലെ നീലക്കടലെ എന്ന പാട്ട്, സിംഗർ തലാത്ത് മഹ്മൂദ്. ഫിലിം ദ്വീപ്, ദ്വീപ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണത്. ബാബുക്ക മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്, യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്. ഒരുപാട് റയർ ആയിട്ടുള്ള സോങ്സ് ആണ് പലപ്പോഴും ജാജ്വല് ചോദിക്കാറുള്ളത്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു തലാത്ത് മുഹമ്മൂദ് എന്ന് പറയുന്ന ഗായകൻ ഒരുപാട് ഹിന്ദി ഗസലുകളൊക്കെ പാടിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, സാഡ് ആയിട്ടുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുള്ള ഒരു നല്ല ഗായകനാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്. നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ജാജ്വലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഫ്രം ദ മൂവി ദ്വീപ്. അതുപോലെ വന്തേണ്ട പാൽക്കാരൻ എന്ന പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

ജാജുല് ചോദിച്ച ജാജുലിന്റെ ഫേവറേറ്റ് സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ദ്വീപ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് താലാത്ത് മുഹമ്മദ് പാടിയിട്ടുള്ള പാട്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടി, ഗസലുകളൊക്കെ പാടുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷെ പിന്നീട് പിന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന മോഹമായിട്ട് കുറെ ചാൻസൊക്കെ ചോദിച്ച് നടന്നു. പക്ഷേ അവസാനം അത്രയ്ക്ക് അങ്ങോട്ട് അഭിനയിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഫുൾ ടൈം പ്ലേ ബാക്ക് സിംഗിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ, നല്ല കുറെ ഗസൽസ് ഒക്കെ പാടിയിട്ടുള്ള, നല്ലൊരു വെറൈറ്റി ശബ്ദമല്ലേ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ശബ്ദമാണ് താലാത്ത് മുഹമ്മദിന്റെ. ആ ശബ്ദത്തിൽ നമ്മൾ പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 1:40 ആണ്. ഒരുപാട് മെസ്സേജസ് ഓപ്പൺ ആക്കാനുണ്ട്. അതിൽ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. ശ്രീകുമാർ അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഹായ്, എനിക്കൊരു സോങ് പ്ലേ ചെയ്യാമോ? ബ്യൂട്ടിഫുൾ എന്ന മൂവിയിലെ മഴനീർ തുള്ളികൾ എന്ന പാട്ട്. ശ്രീകുമാർ ഫ്രം കൊല്ലങ്കോട്. തീർച്ചയായിട്ടും ശ്രീകുമാറിന്റെ ഫേവറേറ്റ് സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടുകളിൽ ഒന്ന്, മഴനീർ തുള്ളികൾ എന്ന പാട്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കുന്ന അടുത്ത സോങ് ചോദിച്ചിരിക്കുന്നത് കുമാരി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ടാണ് വേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അമ്മയുടെ ആ ഒരു ഫേവറേറ്റ് സോങ് കൂടെ നമുക്ക് കേൾക്കാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ട് അദ്വൈതം എന്ന സിനിമയിലെ പാട്ടാണ്. ലാലേട്ടനാണ് അതിൽ നായകൻ, പക്ഷേ സെക്കൻഡ് ഹീറോ ആയിട്ട് എത്തിയിട്ടുള്ള ജയറാമേട്ടനാണ് വളരെ കിടിലനായിട്ടുള്ളൊരു സോങ് അതിൽ കിട്ടിയിട്ടുള്ളത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, ഒപ്പം മഴനീർ തുള്ളികൾ, രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാനായിട്ട് പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഇനി രണ്ട് പാട്ടിനുള്ള സമയമുള്ളൂ. 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ആ രണ്ട് പാട്ടുകൾ, ലാസ്റ്റത്തെ രണ്ട് പാട്ടുകൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിജയൻ ചേട്ടൻ അയച്ചിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. ഹലോ അഹല്യ എഫ് എം, എന്റെ പേര് വിജയൻ വല്ലടി, കഞ്ചിക്കോട്. എനിക്കിന്ന് എന്റെ ഡിയർ ഫ്രണ്ട് രമയ്ക്ക് വേണ്ടിയിട്ട് നിനച്ചാലേ ഇനിക്കും എന്ന മൂവിയിലെ അഴകായി പൂക്കുതേ സുഖമായി താകുതേ എന്ന പാട്ട് വെച്ച് തരുമോ? ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു, ചോദിച്ചു, പക്ഷേ സമയക്കുറവ് കൊണ്ട് പാട്ട് കിട്ടിയില്ല, എന്ന് വെച്ച് തരാമോന്നാണ് ചോദിച്ചേക്കണേ. അപ്പോ വിജയൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള അഴകായി പൂക്കുതേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചേക്കുന്നത് ശാന്തി സുമേഷ് ആണ് ഇലപ്പുള്ളി നിന്ന്. ഹലോ അഭിരാമി, ഗുഡ് ആഫ്റ്റർനൂൺ. മൂവി 2 കൺട്രീസ് സോങ് ചെന്തെങ്ങിൻ ചാരത്ത് അഭി മഴ നല്ലോണം ഞാൻ ആസ്വദിച്ചു, എനിക്ക് നല്ല പണി കിട്ടി, പനിയുടെ രൂപത്തിൽ ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് ശാന്തി ചേച്ചി. ആ മഴയത്ത് സ്വാഭാവികമായിട്ട് കിട്ടാറുള്ള പണികളാണ് ഇതൊക്കെ, എന്തായാലും സൂക്ഷിക്കുക. സേഫ് ആയിട്ടൊരു മഴക്കാലം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം. ചെന്തെങ്ങിൻ ചാരത്ത് എന്ന സോങ് നജീമിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിക്കാനായിട്ട് പോവാണ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ ടൈമും കഴിയാനായിട്ട് പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ശേഷം മലയാള സംഗീത ലോകത്തേക്ക് കടന്നുവന്ന ഒരു മികച്ച കലാകാരൻ, സംഗീത ലോകത്ത് അങ്ങനെ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ പിന്നണി ഗായകൻ. നീലത്താമര, ആമീൻ, അങ്കമാലി ഡയറീസ്, അങ്ങനെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുകൾ ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. കർണാടക, ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ പരിശീലനം നേടിയിട്ടുള്ള ശ്രീകുമാർ വാക്കീലിൻ ആലാപനം, ഭാവസാന്ദ്രതയും വ്യത്യസ്തമായ ശൈലിയും കൊണ്ട് മലയാള സംഗീത ലോകത്ത് വേറിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകന്റെ പേര് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ചിലർക്കെങ്കിലും സാധിക്കില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകാരനെ വ്യത്യസ്തനാക്കുന്നതും ഈ പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നതും. വളരെ വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ശബ്ദമുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. വിദ്യാസാഗർ മലയാളത്തിന് സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞാലും അതൊരു തെറ്റല്ല. വാക്കുകളെ വേദനിപ്പിക്കാതെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ഈ ഗായകനെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഹലിയ FM-ൽ ആദ്യത്തെ പാട്ട് സഖാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രീതി പിള്ളയും ശ്രീകുമാർ വാക്കീലും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനമാണ്. ശബരീഷ് വർമ്മ വരികൾ എഴുതി, പ്രശാന്ത് പിള്ളൈ സംവിധാനം ചെയ്ത മധു മധു മധുമതിയേ എന്ന ഈ മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെ നമ്മൾ ആരംഭിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹല്ലേ FM. സ്റ്റേ ട്യൂൺഡ്.

അന്ന് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ മാത്രമല്ല, സമരത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച് കൂട്ടു നിൽക്കാനും അവസാന ശ്വാസം വരെ മുദ്രവാക്കി മേറ്റി വിളിക്കാനും പെരിയാറിന്റെ തണുപ്പിൽ ഒരുമിച്ചിരുന്ന് തീ കായാനും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കിതച്ചു നിന്നാൽ കൈ പിടിച്ച് കൂടെ നടക്കാനും സഖാവിന് പറ്റുമെന്നൊരു തോന്നൽ, സഖാവിനെ കൊണ്ടേ പറ്റൂ എന്നൊരു തോന്നൽ.

ഒരു റിയാലിറ്റി ഷോയിലൂടെ വിന്നറായി സംഗീതത്തിനോടുള്ള തന്റെ സ്നേഹം അവസാനിപ്പിക്കാതെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനായിരുന്നു പണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് ബോംബെയിൽ എത്തുകയും ഒരുപാട് പേര് വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും അവസരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ പാടി. അങ്ങനെ വളരെ ഫണ്ണി ആയിട്ട് ഒരു സിനിമയുടെ പാരഡി പോലെ ഉണ്ടാക്കിയ ഒരു പരസ്യ ചിത്രത്തിന്റെ പാട്ട് കേട്ടിട്ടാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു കോള് വരെയാണ് വിദ്യാസാഗറിന്റെ മാനേജറിന്റെ കയ്യിൽ നിന്ന്. പെട്ടെന്ന് തന്നെ വരണം, ചെന്നൈയിലോട്ട് വരണം, ഒരു പ്രൊജക്ട് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതുവരെ വിദ്യാസാഗർ വിചാരിച്ചിരുന്നത് ഒരു ബോംബെ അതോ ലോകത്ത് പാടി നടക്കുന്ന ഒരു മലയാളി അല്ലാത്ത ചെറുപ്പക്കാരൻ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദമെത്തി മുല്ല എന്ന സിനിമയിലൂടെ. അതുകൊണ്ടാണ് ഞാൻ വിദ്യാസാഗർ സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞത്. മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ശബ്ദം തീർച്ചയായിട്ടും ഓർക്കും, ആ വ്യക്തിയെ നിങ്ങൾ തീർച്ചയായും ഓർക്കും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ശ്രീകുമാർ വാക്കേൽ എന്ന ഗായകൻ അങ്ങനെ മലയാളികൾക്കേറെ പ്രിയപ്പെട്ടവനായെങ്കിലും മുല്ല എന്ന സിനിമയിലെ വളരെ മനോഹരമായ പാട്ടിന് ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ തിരക്കുകളിലേക്കൊക്കെ പോവുകയുണ്ടായി. പക്ഷേ ശ്രീകുമാർ വാക്കേൽ എന്ന ഈ പേരും ഈ ഗായകനെയും പലർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു ചെറിയ സങ്കടം. പലർക്കും ഈ ശബ്ദവുമായി മറ്റ് ശബ്ദങ്ങൾ സാമ്യതയുള്ളത് തോന്നിയത് കൊണ്ടാണോന്ന് അറിയില്ല, ഈ കലാകാരനെ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷമാണ് നീലത്താമര എന്ന സിനിമ സംഭവിക്കുന്നത്. വിദ്യാസാഗർ തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും ശ്രീകുമാർ വാക്കേൽ വരുന്നു, പാട്ട് പാടുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഈ പാട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നും മലയാള സിനിമയിൽ ആളുകൾ പിന്നെയും പിന്നെയും അന്വേഷിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഗാനമായി മാറി എന്നുള്ളതൊന്നും ശ്രീകുമാർ വാക്കേൽ എന്ന വി ശ്രീകുമാർ അറിയുന്നില്ല. ആൻഡ് പിന്നീട് സിനിമ കാണാൻ വേണ്ടി അദ്ദേഹം തിരിച്ചെത്തുകയും സിനിമ കാണുന്നതിനിടയിലാണ് പലപ്പോഴും ഒരാൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തത്, എവിടെയായിരുന്നു മാഷേ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ ബോംബെയിൽ വെച്ചാണ് നടന്നതെങ്കിലും ഈ പാട്ട് ഇത്രയും ഒരു ആവേശം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹം ആളുകൾ ഈ പാട്ടിന് കൊടുത്തിരുന്നു എന്നുള്ളത് ശ്രീകുമാർ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഒരുപാട് പേരുടെ റിംഗ് ടോണായിട്ട് ഈ പാട്ട് മാറുകയും പല യാത്രയിലൊക്കെ പലരുടെയും റിംഗ് ടോണായി ഈ പാട്ട് പാടുകയും ഞാനാണ് ഈ പാട്ട് പാടിയത് എന്ന് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞിക്കുറുമ്പുകളൊക്കെയുള്ള ഒരു ഗായകനാണ് ശ്രീകുമാർ വാക്കേൽ. ആൻഡ് ആരോടെങ്കിലും ഈ പാട്ട് താനാണ് പാടിയത് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി, ശ്രേയ ഘോഷാലും ശ്രീകുമാറും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി നീലത്താമര. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു നിങ്ങളോടൊപ്പം. അഹല്യ FM ൽ RG ഹീറ, സ്റ്റേ ട്യൂൺഡ്.

വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗായകനായിട്ടാണ് വി ശ്രീകുമാർ അല്ലെങ്കിൽ ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകനെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എന്താണോ ആ ഒരു പാട്ടിന് ആവശ്യം അത് കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ശബ്ദം തന്നെയാണ്. പണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന് വിജയിയായൊക്കെ തിരിച്ചു വന്നെങ്കിലും പല അവസരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ പല അവസരങ്ങളും തന്റെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ടെലിഫോൺ ബൂത്തിൽ പോവുകയും കോയിൻ ഇട്ട് പലരെയും വിളിച്ച് അവസരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പലപ്പോഴും വളരെ നെഗറ്റീവായി മടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സമയം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ മാറ്റിവെച്ച് വളരെ പോസിറ്റീവായി തന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാട്ട് സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ എന്താണോ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു ഗായകന്റെ ചുമതല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആൻഡ് ഒരു സംഗീത സംവിധായകൻ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഒരു ഗായകന്റെ ശബ്ദം എന്ന് പൂർണ്ണ ബോധ്യമുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഇടം നേടി. അത്തരം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഗായകന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. മെലഡി മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ബീറ്റ് പാട്ടാണ് അർജുനൻ സാക്ഷി എന്ന സിനിമയിലെ ഈ കാണും നാടകലോകം. അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി ബിജി ബാൽ കമ്പോസ് ചെയ്ത ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ശ്രീകുമാർ വാക്കീലിന്റെ ശബ്ദത്തിലൂടെ കേട്ടു. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീരയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

ഒരു ചായയും ബജിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു മാസ്മരികമായ ഒരു മൊമെന്റ് ആയിരുന്നു ഈ പാട്ടിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ചാലക്കുടിയിൽ എവിടെയോ ഒരു ചെറിയ കടയിൽ വെച്ചൊരു ചായ ബ്രേക്ക് എടുക്കുമായിരുന്നു പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കിയിലും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഒരു ട്യൂൺ പാടുന്നു, മൂളുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരികളൊക്കെ എന്തൊക്കെയോ പാടി. അങ്ങനെ ചെറുതായിട്ട് അവർ റെക്കോർഡ് ചെയ്തൊരു പോർഷനാണ് പിന്നീട് നമ്മൾ ലിജോ ജോസിന്റെ സിനിമയിൽ കേട്ടത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്കമാലി ഡയറീസിൽ ഒരു ചെറിയ പാട്ട് വേണം, ഒരു ചെറിയ പോർഷൻ വേണം എന്ന് ലിജോ പറഞ്ഞ സമയത്ത് പ്രശാന്ത് പിള്ളൈ പറയായിരുന്നു, ഇങ്ങനെ ഒരു പാട്ട് മുന്നെപ്പോഴോ കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കുമെന്ന്. ആൻഡ് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ലിജോ ജോസിന് ഇഷ്ടപ്പെടുകയും ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് പാടേണ്ടി വന്നു എന്നാണ് ശ്രീകുമാർ വാക്കിയിൽ പറയുന്നത്. കാരണം അന്ന് റോ ആയിട്ട് പാടിയ ആ പാട്ട് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് നന്നാക്കണ്ട, ഒരുപാട് സോഫ്റ്റും ക്ലീനും ഒന്നും ആക്കണ്ട, എങ്ങനെയാണോ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടൊരു പാട്ട് പാടുന്നത് അതേ റോ ഫീലിൽ തന്നെ ആ പാട്ട് കിട്ടണം എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. കാരണം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി അറിയാവുന്ന വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ഈ സിനിമയിൽ 5 വേർഷൻസ് ഉണ്ട് ഈ പാട്ടിന്റെ, ജിബ്രിഷ്, ഹിന്ദി, മലയാളം, അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള ഈ പാട്ട് പക്ഷെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ദോ ദോ നേന എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. പ്രശാന്ത് പിള്ളൈ കമ്പോസ് ചെയ്ത്, പ്രീതി പിള്ളൈ വരികൾ എഴുതി, ശ്രീകുമാർ വാക്കിയിൽ പാടിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ പാട്ട്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹല്യ FM. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

നമ്മൾ ഇതുവരെ കേട്ട പാട്ടുകളിൽ നിന്നും ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു ആമേൻ എന്ന സിനിമയിൽ ശ്രീകുമാർ വാക്കിലെ ശബ്ദത്തിൽ കേട്ട ഈ പാട്ട്. ചെന്നൈയിലായിരുന്നു ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ സംഭവിച്ചത്. ഒരുപാട് പേര് പാടി പാടി പാടി പാടി റിജക്റ്റ് ആയ ഈ ഗാനം ശ്രീകുമാർ വാക്കിലിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. ഒരു കമ്പോസർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ വിഷൻ സാധിച്ചു കൊടുക്കുക എന്ന ഒരു ഗായകന്റെ ധർമ്മം അദ്ദേഹം വളരെ നന്നായി തന്നെ നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, സോളമനും ശോശനയും എന്ന ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. ഗായകന്റെയും ഗായികയുടെയും ശബ്ദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ വാക്കിയിൽ പോലുള്ള ഇത്രയും മനോഹരമായ ഒരു ശബ്ദത്തിന്റെ ഉടമയുടെ ശബ്ദം അവിടെ മനോഹരമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈ പാട്ട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. ചെറിയ ചെറിയ ശബ്ദങ്ങളും അല്ലെങ്കിൽ ആ പാട്ടിന്റെയും ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെയും ഒക്കെ എല്ലാ എലമെന്റുകളും നന്നായി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു പാട്ട്. പ്രശാന്ത് പിള്ളയുടെ മറ്റൊരു മനോഹര ഗാനം. പ്രീതി പിള്ളയും ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ആമേൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ആർ ജെ

ഒരു ബ്രഹ്മാണ്ട ചിത്രം മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയിലെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, ഒരു പഴയ ഗ്രാമീണ സൗന്ദര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു പ്രണയത്തെ ഓർമ്മപ്പെടുത്തുന്ന, ആ ശാലീനതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം. പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് പി എസ് റഫീഖ് വരികൾ എഴുതിയ ഈ പാട്ട് ഡൽഹിയിൽ വെച്ചാണ് ശ്രീകുമാർ വാക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഡൽഹിയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയും അതിന്റെ രണ്ട് വേർഷനുകളും വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ആക്ച്വലി രണ്ട് ട്യൂണുകൾ ഈ പാട്ടിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ആദ്യം ചെയ്തു കൊടുത്തത് റിജക്ട് ചെയ്ത് പിന്നീട് സംഭവിച്ചൊരു പാട്ടാണ്. വളരെ റോ ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഒരു പഴയ കാലത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്ന ധർമ്മം ശ്രീകുമാർ വാക്കിയിൽ എന്ന ഗായകന്റെ ശബ്ദത്തിലൂടെ സാധിച്ചു എന്ന് തന്നെ പറയണം. ഒരുപാട് പേർക്ക് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് വളരെ ഫേവറേറ്റ് ആയിരുന്നു. ആൻഡ് ഒരുപാട് പേരുടെ റിംഗ് ടോൺ ആയിട്ടുള്ള ഒരു പാട്ടാണ്, അവരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു പാട്ട് എന്ന് തന്നെ പറയണം. പുന്നാരക്കാട്ടിലെ എന്ന് പറയുന്ന പാട്ട്. ശ്രീകുമാർ വാക്കിലും അഭയ ഹിരൺമയും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖ് വരികൾ എഴുതി, പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഹല്യ എഫ് എമ്മിൽ. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി ആർ ജി ഹീര. ഈ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ശ്രീകുമാർ വാക്കിയിൽ എന്ന മനോഹര ശബ്ദത്തിന്റെ ഉടമ ഈ ഗായകന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ്, ഒരു അതിഥി വരികയാണ്. ആ ഗസ്റ്റിന്റെ ഡ്രൈവറായിരുന്ന ആള് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടായിരുന്നു നീലത്താമര എന്ന സിനിമയിലെ അനുരാഗ വിലോചനനായി. ആൻഡ് ഈ ഗായകനെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതിന്റെ സങ്കടം നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവരുടെ വീട്ടിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്കാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് തന്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീകുമാർ വാക്കീൽ എന്ന തന്റെ മുന്നിലിരിക്കുന്ന ഈ ഗായകനാണ് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഈ പാട്ട് പാടിത്തരണം, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്നൊക്കെ പറയുകയും അദ്ദേഹത്തിന്റെ സ്നേഹം അറിയിക്കുകയൊക്കെ ചെയ്ത ആ ഒരു മൊമെന്റ് ഇന്നും ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ഗായകനും കൂടിയാണ് ശ്രീകുമാർ വാക്കീൽ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഹിറ്റാകാതെ പോയ പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, സിനിമ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തായാലും നമ്മൾ ഇന്നൊരു പാട്ട് കേൾക്കാൻ പോവാണ്, നീക്കോ ഞാച്ച എന്ന സിനിമയിലെ പാട്ട്. കവിതാ മോഹനും ദുർഗ വിശ്വനാഥും ജോസ്ലിയും ശ്രീകുമാർ വാക്കീലും എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ആകണ്ട, അല്ലെങ്കിൽ തന്റെ മുഖം അധികം പേര് അറിയണ്ട, പാട്ടുകളിലൂടെ അറിഞ്ഞാൽ മതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ രീതികളുമായി ഏറ്റവും അഡാപ്റ്റ് ചെയ്തു പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ മുഖം ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ

പാട്ടുകളിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ്. പക്ഷേ എന്നാലും എന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ് ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ഒരുപാട് പേര് അറിയണം, ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ട്, ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിൽ പ്രശാന്ത് പിള്ളൈ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഗാനം. വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കീലും പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് പിള്ളയെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ ഒരു പാട്ടുണ്ട് വന്ന് പാടണം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി തന്നെ അദ്ദേഹം പോവുകയും പ്രശാന്ത് പിള്ളയെ പരിചയപ്പെടുന്നു. നല്ല പാട്ടുകൾ വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിളിക്കുകയും അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് ഇവരുടെ ഇടയിലുള്ളത്. അവരുടെ മനോഹരമായ ഗാനങ്ങളിൽ ഇനിയും ആൾക്കാർ കേൾക്കണം, ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനിൽ പനച്ചൂരാനും പ്രീതിയും വരികൾ എഴുതി, ശ്രീകുമാർ വാക്കീലും പ്രീതി പിള്ളയും സൈനോരയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു ഗാനം. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ശബ്ദം ഇനിയും നമ്മൾ കേൾക്കാൻ ഇടയുണ്ടാകട്ടെ, ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകൻ ഇനി അറിയില്ല എന്ന് ആരും പറയരുത് എന്ന ഒരു റിക്വസ്റ്റോട് കൂടിയാണ് നമ്മളുടെ ഷോ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ബൈ, ടേക്ക് കെയർ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. അഭ്യംഗത്തിനെ പറ്റി ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നു, അഭ്യംഗം ആചരേ നിത്യം സഹ ജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്നസുത്വദാർഢ്യകൃത്. അതായത് നമ്മൾ ഈ എണ്ണതേപ്പ് ഒരു മാസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല, നിത്യവും ചെയ്യേണ്ട ഒന്നാണ് ഈ എണ്ണതേപ്പ്. അത് വാർദ്ധക്യത്തിനെ വൈകിപ്പിക്കുകയും നമ്മുടെ ക്ഷീണം കുറയ്ക്കുകയും വാദദോഷത്തെ ശമിപ്പിക്കുകയും നല്ല ഉറക്കം, ചർമ്മ ആരോഗ്യം, ശരീരബലം എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇതൊരു ഔഷധം പോലെ തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ദിനചര്യയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും അഭ്യംഗം ചെയ്യുന്നത് വാദദോഷത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
10: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
11: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 lakh കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
12: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ എങ്ങനെ വാതപിത്ത കഫദോഷങ്ങൾ സമനിലയിലാകുന്നു എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. വാതം പിത്തം കഫം എന്ന് പറയുന്നത് ആയുർവേദമനുസരിച്ച് ശരീരത്തിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഘടകങ്ങളാണ്. വാതത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ഒരു സമനില അവസ്ഥയാണ് ശരീരത്തിൻ്റെ സമനില അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ കർക്കിടകം പോലുള്ള ഋതുക്കളിൽ കൂടുതലും വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്നിഗ്ധമായ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം കഴിക്കുക, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം എന്നിവ വാതത്തിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ശരിയായ പഥ്യം നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ പിത്തത്തിനെയും കഫത്തിനെയും സമനിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് ഋതുചര്യയുടെ പ്രധാന ലക്ഷ്യമായി ആയുർവേദം പറയുന്നത്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ മഴക്കാലം കൂടിയാണല്ലോ. ഈ മഴക്കാലത്ത് ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാവുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതായത് സാധാരണ ഉണ്ടാകുന്ന ജലദോഷം, വൈറൽ ഫീവർ, ഭക്ഷ്യവിഷബാധ, അണുബാധ, പലതരം പനികൾ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള പല അസുഖങ്ങളും ഈ കാലത്ത് വരുന്നവയാണ്. ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാലുകൾ എപ്പോഴും നന്നായി ഉണക്കി, അതായത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കാലുകളുടെ ശുചിത്വം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കൊതുകുകളുടെ വളർച്ച തടയുക. പഴകിയ ഭക്ഷണവും മലിനജലവും ഒഴിവാക്കുക. ആയുർവേദം ശുചിത്വത്തിന് നൽകുന്ന പ്രാധാന്യം ഇന്നത്തെ പൊതുജനാരോഗ്യ ശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്നു.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്.
7: ഫോൺ 9189 54 112 04 9 2 3 2 5 0.
8: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
9: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ അത് ചെറിയ കുഞ്ഞുങ്ങളുള്ള, പ്രത്യേകിച്ച് പുതിയ അമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടോപ്പിക്കാണ് കേട്ടോ. അതാണ് കുഞ്ഞുങ്ങളുടെ നാവിലുണ്ടാകുന്ന ഫംഗസ് അഥവാ ഓറൽ ത്രഷിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ചെറിയ വാവകളുടെ നാവിലും ചുണ്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ തൈര് കട്ട പിടിച്ച പോലും വെളുത്ത പാടുകൾ നമ്മൾ കാണാറില്ലേ. ഈ പല അമ്മമാരും വിചാരിക്കും അത് കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം അതിന്റെ ബാക്കി വായിൽ നിലനിൽക്കുന്നതാണ്. എന്നാലും നമ്മൾ തുടച്ചു കളയാൻ നോക്കിയാൽ അതൊട്ടും മാറത്തുമില്ല. ഒരു ഫംഗസ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും, അവർ പാല് കുടിക്കാൻ മടിക്കുകയും ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്കറിയാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ് ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 കേട്ടോ. ബ്രേക്കിന് മുമ്പ് ഞാൻ നാവിലെ വെള്ളപ്പാടിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു തരം ഫംഗസ് കുഞ്ഞുങ്ങളുടെ വായ്ക്കുള്ളിൽ അമിതമായി വളരുമ്പോഴാണ് ഈ ഓറൽ ത്രഷ് ഉണ്ടാകുന്നത്. ചെറിയ കുഞ്ഞുങ്ങളിലെ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി, വളരെ കുറവായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വരുന്നതും. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാവിലും വായിലും ഉൾവശത്തും കവിളുകളിലും ഒക്കെ കോട്ടൺ, അതായത് പഞ്ഞി ഒട്ടിച്ചു വെച്ചതുപോലെ വെളുത്ത പാടുകൾ കാണാം. നമ്മളൊരു തുണി വെച്ച് ഇതിനെ ബലമായി ഒന്ന് തുടച്ചു മാറ്റാൻ നോക്കിയാലുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് നേരിയ രീതിയിൽ ചോര, അതായത് ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ല വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ നേരം വല്ലാതെ കരയുകയും ചെയ്യും, പാല് കുടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും, എപ്പോഴും വാശി പിടിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫംഗസ് ബാധയെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വരാതിരിക്കാനും വന്നാൽ പടരാതിരിക്കാനും അമ്മമാർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരും ഇവിടെ പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത് ഹൈജീൻ തന്നെയാണ്. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുൻപ് അമ്മമാർ സ്തനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾ കുപ്പിപ്പാലാണ് കുടിക്കുന്നത്.

നല്ല വൃത്തിയുള്ള നേർത്ത കോട്ടൺ തുണി ചെറു ചൂട് വെള്ളത്തിലും മുക്കി കുഞ്ഞിൻ്റെ നാവിലും വായിലും ഉൾഭാഗത്തും ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഇതുവഴി ഫംഗസ് വളരുന്നത് നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഒരു സോങ്ങിന് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ ഫോം 90.4. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ നാവിലുണ്ടാകുന്ന ഫംഗസ് ബാധയെക്കുറിച്ചും അതിനുള്ള പ്രിക്വേഷൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിനെ ബുദ്ധിമുട്ട് കണ്ടാൽ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞല്ലേ, വെളുത്ത പാടുകൾ അധികമാവുകയും കുഞ്ഞു പാൽ കുടിക്കാതിരിക്കുകയും ചെയ്താൽ ഉടൻ തന്നെ കുട്ടികളുടെ ഡോക്ടറായ, അതായത് പീഡിയാട്രീഷനെ കാണിക്കണം. ഡോക്ടർമാർ വായ്ക്കുള്ളിൽ പുരട്ടാൻ പറ്റുന്ന സുരക്ഷിതമായ ആന്റി ഫംഗൽ ഡ്രോപ്പുകളോ അല്ലെങ്കിൽ ജെല്ലുകളോ നിർദ്ദേശിക്കും. ഇത് കൃത്യമായി പുരട്ടുവാന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ഫംഗസ് മാറും കുട്ടികളുടെ വായിൽ നിന്ന്. കുഞ്ഞിൻ്റെ ചെറിയൊരു അസ്വസ്ഥത പോലും മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, എല്ലാ അമ്മമാരുടെയും കടമയല്ലേ. അതുകൊണ്ട് സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള വൈറ്റ് കളേഴ്സ് എന്തെങ്കിലും വായിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് ചെയ്യാനും കൂടെ ശ്രമിക്കണം. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞാൽ ബോറടിക്കുമെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ ഐ ടി ജീവനക്കാർക്കും സെഡൻറി ലൈഫ് സ്റ്റൈലുള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ടി ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്തുവേദന, നടുവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ, അഭ്യംഗം, എണ്ണ തിരിച്ചിട്ടുള്ള കുളി, ആവി പിടിക്കുക, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ പഥ്യാഹാരങ്ങൾ, കർക്കിടക ചികിത്സ എന്നിവ ഈ പറയുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, movement that inspires.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
10: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് എന്നത്തെയും പോലെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം? ഒരു ബോക്സിനെ പറ്റി, ചുമ്മാ ഒരു ബോക്സ് അല്ല, ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്ങിനെ പറ്റിയിട്ട്. നമ്മളിങ്ങനെ കേൾക്കുന്ന കാര്യമാണല്ലേ തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? എന്നാൽ എന്താണ് ഈ ഒരു ബോക്സ്? പെൻസിലും പേനൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ആണോ? അല്ല, നമ്മുടെ പതിവ് ചിന്താശീലങ്ങളും മുൻവിധികളുമാണ് ആ ഒരു ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ. ഇപ്പോൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്ന അതേ വഴിയിലൂടെ മാത്രമായിരിക്കും നമ്മളും തിങ്ക് ചെയ്യുന്നുണ്ടാവാം, നമ്മളും ചിന്തിക്കാറുള്ളത്. എന്നാൽ ലോകത്തെ മാറ്റിയ വലിയ കണ്ടുപിടുത്തങ്ങളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടായത് എല്ലാവരും കാണുന്ന ഒരു പ്രശ്നത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ നോക്കിക്കണ്ട ചില മനുഷ്യരിലൂടെ മാത്രമാണ് അല്ലെ. അതായത് ക്രിയേറ്റിവിറ്റി എന്നത് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒന്നല്ല കേട്ടോ. അത് കൃത്യമായ ചില ഹാക്കുകളിലൂടെ നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏത് വലിയ പ്രതിസന്ധിക്കും മാന്ത്രികമായ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ലോകോത്തര ക്രിയേറ്റീവ് തിങ്കിങ് മോഡലുകളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത്. അതിലേക്കാണ് ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ഇന്നോവേഷനിലേക്കൊക്കെ പോവാം. അതിനു മുൻപായിട്ട് 360 ഡിഗ്രിയിൽ ഒരു പാട്ട് വേണ്ടേ? യെസ്, നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താട്ടോ. അപ്പൊ കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട.

360 degree. Yes, welcome back to 360 degree. Good and it's me, RJ Aivya. അവരെ ക്രിയേറ്റീവ് തിങ്കിങ്ങിലെ ഏറ്റവും വിഖ്യാതമായ ഒരു ആശയമാണ് ഇന്ന് എഡോഡി ബോണോ കൊണ്ടുവന്നിട്ടുള്ള ലാറ്ററൽ തിങ്കിങ്. എന്താണ് ഈ ഒരു ലാറ്ററൽ തിങ്കിങ്? അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നേർരേഖയിലൂടെ മാത്രം ചിന്തിക്കും, അല്ലെ? വെർട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും. എന്നാൽ ലാറ്ററൽ തിങ്കിങ് എന്നാൽ ലോജിക്കിനെ അല്പം മാറ്റി നിർത്തിയിട്ട് വശങ്ങളിലേക്ക് മാറി ചിന്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം, കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഒരു വലിയ ബിൽഡിങ്ങിലെ ലിഫ്റ്റ് വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ അതിനെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. അപ്പോൾ എഞ്ചിനീയർമാർ വന്ന് ലിഫ്റ്റിൻ്റെ മോട്ടോർ മാറ്റാനും ലക്ഷങ്ങൾ ചിലവാക്കാനും തീരുമാനിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിയേറ്റീവ് തിങ്കർ ചെയ്തത് എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? എന്ത് ചെയ്തു? ലിഫ്റ്റിനുള്ളിലും പുറത്തും വലിയ കണ്ണാടികൾ സ്ഥാപിച്ചു. അതോടെ ആളുകൾ എന്ത് ചെയ്യും? കണ്ണാടിയിൽ നോക്കി നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ലിഫ്റ്റിന്റെ പതുക്കെയുള്ള പോക്ക് ആരും ശ്രദ്ധിക്കാതായി. അപ്പൊ പരാതികളിൽ നിന്നു. അവിടെ എന്താ ശരിക്കും സംഭവിച്ചേ? അവിടെ നോക്കിയാൽ മതി അല്ലേ? പ്രശ്നം ലിഫ്റ്റിന്റെ വേഗത അല്ലായിരുന്നു, ആളുകളുടെ ബോറടിയായിരുന്നു. ഇതാണ് ലാറ്ററൽ തിങ്കിങ്ങും പറയുന്ന ഒരു കാര്യം. മനസ്സിലായോ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രശ്നങ്ങളുടെ വേരുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു 5 വൈസ് രീതികളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

360 degree. കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. പോകണ്ടേ? അതെ, ഇപ്പോ ടൊയോട്ടയുടെ കമ്പനി. ഈ ടൊയോട്ട കമ്പനി അവരുടെ നിർമ്മാണ തകരാറുകൾ പരിഹരിക്കാൻ കണ്ടുപിടിച്ച ഒരു കിടലൻ പ്രോബ്ലം സോൾവിംഗ് ഹാക്കാണ് ഫൈവ് വൈസ് അനാലിസിസ്. അതെന്താണെന്നറിയോ? നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും യഥാർത്ഥ പ്രശ്നമായിരിക്കില്ല, മറിച്ച് അതിന്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് ഇല്ലേ, സിംറ്റംസ് മാത്രമായിരിക്കാം. അപ്പോൾ യഥാർത്ഥ കാരണത്തിലേക്ക് എത്താനായിട്ട് ഒരു പ്രശ്നത്തിന്മേൽ തുടർച്ചയായിട്ട് 5 തവണ 5 തവണ എന്തുകൊണ്ട്, വൈ എന്ന് ചിന്തിക്കണം. അതാണ് ഈ പറയുന്ന പരിപാടി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് പണിമുടക്കി. എന്തുകൊണ്ട്? കാരണം സെർവർ ഓവർലോഡായി, അല്ലെങ്കിൽ സെർവർ എന്തുകൊണ്ട് ഓവർലോഡ് ആയി? കാരണം ഒരു തെറ്റായ കോഡ് റണ്ണായി. ഇനിയിപ്പോ ആ കോഡ് എന്തുകൊണ്ട് റണ്ണായി? കാരണം പ്രോഗ്രാമർ അത് തെറ്റായി എഴുതി. ഇനി പ്രോഗ്രാമർ അത് എന്തുകൊണ്ട് തെറ്റായി എഴുതി? കാരണം അവന് കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടിയില്ല. അപ്പോ ഗൈഡ് ലൈൻ എന്തുകൊണ്ട് കിട്ടിയില്ല? കാരണം ടീം മാനേജർ ട്രെയിനിങ് നൽകിയില്ല. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് സെർവർ മാറ്റി വെക്കുന്നതല്ല പരിഹാരം, പകരം എന്തായിരുന്നു? മാനേജർ കൃത്യമായിട്ട് ട്രെയിനിങ് നൽകുക, അല്ലെ? ആ ഒരു കാര്യമായിരുന്നു ശരിക്കും അവിടെ യഥാർത്ഥ പരിഹാരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ഈ ഒരു 5 വൈസ് ഉപയോഗിച്ച് നോക്കാം. അതായത് എന്താണ് ആക്ച്വൽ റീസൺ? അതിലേക്ക് ഓരോ ക്വസ്റ്റ്യൻ വഴി ഒരു 5 തവണ നിങ്ങൾ വൈ എന്ന് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ആൻസർ വ്യക്തമായിട്ട് കിട്ടുന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ചിന്തകളെ 6 തൊപ്പികളാക്കി മാറ്റുന്ന ഒരു വിദ്യയുണ്ട്. യെസ്, തൊപ്പി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്, 6 തൊപ്പി. ഓക്കെ, അപ്പൊ അതെന്താ നമുക്ക് നോക്കാം, കേൾക്കാം നമുക്ക് 360 degree after a short break.

0: 360 degree.
1: ഹലോ, നല്ല പാട്ടൊക്കെ കേട്ടില്ലേ? യെസ്, ഇനി മടങ്ങി വന്ന 360-യിലേക്ക്. അതെ, ഓക്കെ, കൂടെ ഉണ്ട് ഞാൻ. ആ ഇല്ല, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാമല്ലേ. ഇപ്പോൾ നിങ്ങൾ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിലോ നമ്മളൊരു പുതിയ ഐഡിയ പറയുന്ന സമയത്ത് എല്ലാവരും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവാം, പ്രതികരിക്കുന്നുണ്ടാവാം. ഇതിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എഡോഡി ബോണോ നിർദ്ദേശിച്ചതാണ് ഇൻ ദ സിക്സ് തിങ്കിങ് ഹാറ്റ്സ്. എന്തായിരിക്കും ഈ ആറ് തൊപ്പി? അതായതുണ്ടല്ലോ, നമ്മുടെ ചിന്തകളെ ആറ് വ്യത്യസ്ത നിറങ്ങളുള്ള തൊപ്പികളായിട്ട് സങ്കല്പിക്കണം. സങ്കല്പിച്ചോ? അപ്പൊ ഒന്നാമത്തെ തൊപ്പി എന്താ? വൈറ്റ് തൊപ്പി, വെള്ളത്തൊപ്പി, വൈറ്റ് ഹാറ്റ്. ഇതിലൂടെ നമ്മൾ വെറും വസ്തുക്കളും ഡാറ്റയും മാത്രം നോക്കുക, അതായത് ഫാക്ട്സ് ആൻഡ് ഡാറ്റ. ഇനി ചുവപ്പ് തൊപ്പി, റെഡ് ഹാറ്റ്, വികാരങ്ങളും അവബോധവും, ആ കാര്യം മാത്രം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക, ഇമോഷൻസ് ആൻഡ് ഇൻട്യൂഷൻസ്. ഇനി ബ്ലാക്ക് ഹാറ്റ്, കറുത്ത തൊപ്പി, ആ ഐഡിയയുടെ നെഗറ്റീവുകളും വരാൻ പോകുന്ന അപകടങ്ങളും മാത്രം ചിന്തിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി മഞ്ഞത്തൊപ്പി, യെല്ലോ ഹാറ്റ്, ഇതിന്റെ പോസിറ്റീവുകളും ഗുണങ്ങളും മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു ഗ്രീൻ ഹാറ്റ്, കൂടുതൽ ക്രിയേറ്റീവായ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. ഇനിയൊരു ബ്ലൂ ഹാറ്റ്, ഈ മൊത്തം ചിന്താ പ്രക്രിയയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഒരേ സമയം ഒരേ തൊപ്പി ധരിച്ച് ചിന്തിക്കുന്ന സമയത്ത്, ഒരു ഉദാഹരണത്തിന് എല്ലാവരും മഞ്ഞത്തൊപ്പി ധരിച്ചു, അപ്പോൾ പോസിറ്റീവുകൾ മാത്രം ചിന്തിക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുകയും ഏറ്റവും മികച്ച തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അതാണ് ഈ ഒരു സിക്സ് ഹാറ്റ് റൂൾ കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഐഡിയകളെ മാറ്റാൻ പറ്റുന്ന സ്കാമ്പർ ടെക്നിക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അത് കേൾക്കണം, അതിന് മുൻപായിട്ടൊരു പാട്ട് കൂടി കേൾക്കണം അല്ലേ. അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 degree-യിലേക്ക്. കേട്ടുകൂടാ.

360 degree. കേട്ടോണ്ടിരിക്കുന്നത് ഹള്ളി എഫ് എമ്മിൽ 360 degree ആണ്. കൂടെ അപ്പൊ നീ എടുത്തിട്ട് പോയണ്ടേ, സ്കാമ്പർ ടെക്നിക്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നേ. അപ്പോ 360 degree നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഐഡിയയോ മാറ്റിമറിച്ച് തികച്ചും പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് എന്ത്? സ്കാമ്പർ ടെക്നിക്. സ്കാമ്പർ എന്നാൽ 7 വാക്കുകളാണ് ആക്ച്വലി കേട്ടോ. അതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വാക്ക് പറയുന്നത്. അതിൽ എസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അതായത് ഇതിലെ ഒരു ഭാഗത്തിന് പകരം മറ്റൊന്ന് വെച്ചാൽ എന്താകും? സി ഫോർ കമ്പൈൻ, കൂട്ടിച്ചേർക്കുക. ഈ ഐഡിയയെ മറ്റൊന്നുമായി ചേർത്താൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫോണും ക്യാമറയും ചേർന്ന് സ്മാർട്ട് ഫോണായി അല്ലെ, അതുപോലെ തന്നെ. ഇനി എ എന്നാൽ എന്താ? അഡാപ്റ്റ്, ഉൾക്കൊള്ളുക. അപ്പം മറ്റേതെങ്കിലും മേഖലയിലുള്ള സിസ്റ്റം ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതുപോലെ എം ഫോർ മോഡിഫൈ ഓർ മാഗ്നിഫൈ, മാറ്റം വരുത്തുക. ഇതിന്റെ വലിപ്പമോ ആകൃതിയോ മാറ്റിയാൽ എന്ത് സംഭവിക്കും? പി ഫോർ പുട്ട് ടു അനദർ യൂസ്, മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് വേറെ എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. ഇ ഫോർ എലിമിനേറ്റ്, ഒഴിവാക്കുക. ഇതിൽ നിന്ന് ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെയാണ് ആർ ഫോർ റിവേഴ്സ്, തിരിച്ചു വെക്കുക. ഇതിന്റെ പ്രക്രിയ തലതിരിച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ പ്രൊജക്റ്റിലോ ഈ ഒരു 7 ചോദ്യങ്ങൾ ചോദിച്ചാൽ നൂതനമായ പല ആശയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, സ്കാമ്പർ, എസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട്, സി ഫോർ കമ്പൈൻ, എ ഫോർ അഡാപ്റ്റ്, എം ഫോർ മോഡിഫൈ, പി ഫോർ പുട്ട് ടു അനദർ യൂസ്, ഇ ഫോർ എലിമിനേറ്റ്, ആർ ഫോർ റിവേഴ്സ്. യെസ്. അപ്പോൾ ഇനി അടുത്ത കാര്യം നമുക്ക് പറയണ്ടേ, നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മൈൻഡ് മാപ്പിംഗ് തന്നെയായാലോ? യെസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ആ ടിപ്സൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ബ്രേക്കിന് ശേഷം പോരെ. യെസ്, ഒരു ബ്രേക്കിന് ശേഷം അത് പറഞ്ഞുതരാം. അപ്പോൾ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല. നമുക്കൊരു ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം.

360 degree. Dear listeners, once again, welcome back to 360 degree. അങ്ങനെ ഈ നമ്മുടെ തലച്ചോർ ഒരു പുസ്തകം പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാ? നമ്മളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടാണ് പോവാറല്ലേ. അതുകൊണ്ടാവാം, മേ ബി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഒരു മരത്തിന്റെ വേരുകൾ പോലെ പല വഴികളിലേക്കും ചിന്തിക്കുന്ന രീതിയുണ്ട് നമുക്ക് ഇല്ലേ. അതുകൊണ്ട് ഒരു പേപ്പറിൽ ജോലികൾ വരിവരിയായി എഴുതുന്നതിന് പകരം ടോണി ബുസാൻ വികസിപ്പിച്ച മൈൻഡ് മാപ്പിംഗ് രീതി നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടേ? ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാം? പേപ്പറിന്റെ നടുവിലായിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ പ്രശ്നം എന്താണോ അത് എഴുതുക. അതിൽ നിന്ന് വശങ്ങളിലേക്ക്, അതായത് മരത്തിന്റെ ശാഖകൾ പോലെ വരകൾ വരച്ച് പ്രധാന ആശയങ്ങൾ എഴുതുക. ബ്രാഞ്ചസ് വേണം. ആ ശാഖകളിൽ നിന്ന് വീണ്ടും ചെറിയ വരകൾ വരച്ച് ഉപവിഷയങ്ങൾ എഴുതുക. നമ്മൾ പണ്ടിങ്ങനെ ഫ്ലോ ചാർട്ട് ഒക്കെ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, വ്യത്യസ്ത നിറങ്ങളും ചിത്രങ്ങളും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു നല്ല ക്ലാരിറ്റി കിട്ടും, ഒരു വ്യക്തത വരികയും വലിയ പ്രൊജക്ടുകൾ വളരെ എളുപ്പത്തിൽ പ്ലാൻ ചെയ്യാനായിട്ട് തലച്ചോറിന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഓർമ്മശക്തി കൂട്ടാനും ഇത് മികച്ചൊരു വിദ്യയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ചാണ്. അതെന്താണെന്നറിയണ്ടേ? നമുക്ക് കേൾക്കാം മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൻഡ്.

0: 360 degree.
1: വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പൊ നീ, നമ്മൾ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ആലോചിക്കാറുണ്ടല്ലേ. എന്നാൽ പലപ്പോഴും നല്ല ഐഡിയകൾ വരുന്നത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ആയിരിക്കും. ഈ സൈക്കോളജിയിൽ ഇതിനെ പറയുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരിയഡ്. അതായത് നമ്മളൊരു പ്രശ്നത്തെ കുറിച്ച് കഠിനമായി ചിന്തിച്ച ശേഷം അത് മാറ്റിവെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അത് ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ഐഡിയ കിട്ടാതെ തല പുകയുന്ന സമയത്ത് നിർബന്ധിച്ച് ആലോചിക്കാതെ പതുക്കെ ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ ആ ശാന്തതയിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന വലിയൊരു ഐഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുള്ളതാണ്.

0: 360 degree.
1: ഹലോ ഡേ, അങ്ങനെ സമയം പോയത് അറിയുന്നില്ല. 360 ഡിഗ്രിയുടെ ഇന്നത്തെ ക്രിയേറ്റീവ് തിങ്കിങ്ങും പ്രശ്ന പരിഹാരത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവുന്ന സമയമായിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു, വഴി മാറി ചിന്തിക്കാൻ സഹായിക്കുന്ന ലാറ്ററൽ തിങ്കിങ്, പ്രശ്നങ്ങളുടെ വീരുകൾ കണ്ടെത്തുന്ന 5 വൈസ് അനാലിസിസ്, ഗ്രൂപ്പ് ചർച്ചകൾക്കുള്ള 6 തിങ്കിങ് ഹാറ്റ് രീതി, പുതിയ ഇന്നോവേഷനുകൾക്കുള്ള സ്റ്റാമ്പർ ഫോർമുല, ചിന്തകളുടെ റോഡ് മാപ്പ് ആയിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് ഹാക്ക്, ഉപബോധ മനസ്സിന്റെ ശക്തി പറയുന്ന ഇൻക്യുബേഷൻ പീരീഡ്, അങ്ങനെ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ നമ്മൾ ഓർക്കേണ്ടേ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റാരും കാണാത്ത ഒരു സ്മാർട്ട് പരിഹാരം ഒളിച്ചിരിപ്പുണ്ടാകും. ആ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകണ്ട കേട്ടോ. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഞാൻ വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് വരും, ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. കേട്ടു കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എന്താ ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BNGAP സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?

0: ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം ജയലക്ഷ്മി സിൽക്സ്, ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: പിഎം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ pmsuryagar.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും, പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫ്ളോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പിഎംശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം യുഡിഎഫ് നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി കെ എം ഷാജി. പിഎംശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർ സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
3: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ വി വി രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ വി വി രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 10-നാണ് നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
2: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിന് ഇറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മുതൽ IFFK.IN എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1 2026 ഓഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 December 11 to 18 വരെയാണ് 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭാ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു, രാജേഷ് രമേശ്, രശ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ.
0: കരുതലോടെ കർക്കിടകം.
5: നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ ഉടനെ പഴയ ഭക്ഷണ രീതിയിലേക്ക് ഉടൻ മാറാമെന്ന് പലരും ചോദിക്കാറുണ്ട്. പാടില്ല. കർക്കിടക ചികിത്സ പ്രധാനമായും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം ക്രമമായി മാത്രമേ ആഹാരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പാടുള്ളൂ. ലഘുഭക്ഷണത്തിൽ നിന്ന്

ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ

0: കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ. കോൺടാക്ട് 9075.
2: 2020X New Kia Seros segment le ഏറ്റവും മികച്ച ഫാമിലി കാർ, 5-star BN gap സുരക്ഷ, low floor access, വിശാലമായ second row, rear ventilated സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ Kia Seros. ഉടൻ തൊട്ടടുത്ത Kia ഷോറൂം സന്ദർശിക്കൂ.
4: Kia, movement that inspires.
5: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
6: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

ഇത് നമർജി ഹീറ ഓൺ അഹലി എഫ്എം. ഉയിരിരിക്കുമാ നാട് ആർക്കിടെക്ചർ ചൊല്ലുത് മുടിയും. മ്യൂസിക്കൽ പില്ലേഴ്സ് പറ്റി കേട്ട ഉടനെ നമ്മൾക്ക് ആശ്ചര്യം തന്നെ വരൂല. ഒരേ ഒരു കല്ലിരുന്ന് പല സ്വരങ്ങൾ പാടും തൂണുകൾ ഇന്നേക്കും നമ്മ വിയക്ക വെക്കുന്നില്ല. ഇന്ന് കൽ തൂങ്ങളെ ഉരുവാക്കുന്നത് മോഡേൺ മെഷീൻസ് ഇല്ല, കമ്പ്യൂട്ടർ ഡിസൈൻസും ഇല്ല, ആനാ എഞ്ചിനീയറിംഗ് പെർഫെക്ഷൻസ് ഇരുന്നിരിക്കും. സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സും ഇന്നേക്കും ഇന്ന് ആർക്കിടെക്ചറെ സ്റ്റഡി പണിട്ട് തന്നെ ഇരിക്കാങ്ക. നമ്മ വീട്ടില് സ്പൂൺ കീഴ വിഴുന്നാലും സൗണ്ട് വരും, ആനാ ഒരു കൽ സ രീ ഗ മാ പാടുമാ, അത് മാജിക് തന്നെ. சில இடங்கள் அப்படிதான், நம்ம கிட்ட பேசாம இசை பாடும். மியூசிக்கல் பில்லர்ஸ் அப்படி ஒரு வண்டர். இப்போ அடுத்த பாட்டுக்கான டைம். மாப்பிளை படத்திலிருந்து ஆறு படை வீல் முருகா பாடல் கேட்டுட்டு we'll be right back. This is Ahalya FM and this is RG Hira with you. Stay tuned.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് തേർഡ് എഡിഷൻ. നേത്രത്തിന് ചിലവുമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ പ്രതിജ്ഞ ചെയ്യുക. ദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0499000.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം ജയലക്ഷ്മി സിൽക്സ്, ഇപ്പോൾ ബൈപാസ് എറണാകുളം.

0: ജോസ്കോ ജ്വല്ലർ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണങ്ങളും മാറ്റി പുതിയ സ്കോ 916 ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങൾ സർട്ടിഫൈഡ് ജോസ്കോ ഡാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, കഴുത്തുവേദന പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എൽപ് കഴുത്ത് സംബന്ധി പരിഹരിക്കാം. മുട്ടുവേദ മെഡിക്കൽ ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496020129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434.

0: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തു.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ്സ്, 1962.

എല്ലാം പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാവക്കൂത്ത്, ശരണവു ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സെർട്ടാക്കി മാറ്റി ഡയമണ്ട് ആഭരണങ്ങൾ.
4: സെഗ്മെന്റിലെ 5-star ബീച്ച്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
7: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ

ஜோடுக்கண்ணா, ஜோடுக்கண்ணா, ஜோடுக்கண்ணா.

ஆண்டன் வித்வுட் பிரேக் வெட் 90.4 கேட்டு கேட்டு கூட்டு கூட.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.